ധനസമ്പാദനത്തിനുള്ള മാർഗം അന്വേഷിച്ചെത്തിയ മൂന്ന് യുവാക്കളുടെ കയ്യിൽ നാല് മെഴുകുതിരികൾ നൽകി ഗുരു പറഞ്ഞു, അത്ഭുതശക്തിയുള്ള തിരികളാണിത്. എവിടെ എത്തുമ്പോഴാണോ ഇവ കെടുന്നത്, അവിടെ കുഴിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ കിട്ടും. കുറെ ദൂരം നടന്നപ്പോൾ ഒന്നാമന്റെ തിരികിട്ടു. അവിടെ കുഴിച്ചപ്പോൾ ധാരാളം ചെമ്പ് കിട്ടി. അവൻ സന്തോഷവനായി. മറ്റു രണ്ടുപേരും യാത്ര തുടർന്നു. അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാമന്റെയും അണഞ്ഞു. അവിടെ നിന്ന് വെള്ളി ലഭിച്ചു. മൂന്നാമൻ അങ്ങനെ യാത്ര തുടർന്നു. അധികം താമസിക്കാതെ അവന്റെ തിരിയും കെട്ടു. അവിടെ നിറയെ സ്വർണമായിരുന്നു. പക്ഷേ അവന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. നാലാമത്തെ തിരി കെടുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ നിധി ഉണ്ടെങ്കിലും അവൻ സ്വർണം ഉപേക്ഷിച്ച് പിന്നെയും നടന്നു. അടുത്ത സ്ഥലത്ത് തിരി അണഞ്ഞപ്പോൾ അവിടെ കുഴിച്ചു. ആ പ്രദേശം മുഴുവൻ കുഴിച്ചെങ്കിലും അവിടെയും ഒന്നും ഉണ്ടായിരുന്നില്ല. വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ കൈക്കുമ്പിളിലുള്ളവയുടെ വിലയും വിനിയോഗവും മറന്നുപോകരുത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 17, കൊല്ലവർഷം 1201, കർക്കിടകം 1, വെള്ളിയാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു ഗണം പോകും.

0: പോലെ
1: വാനം പോലെ
0: വാനം മാത്രം ദാനം ചെയ്യാ
1: ദാനം ചെയ്യാ
0: മേഘം മാത്രം
1: മോഹം പോലെ
0: മോഹം പോലെ
1: മോഹം മാത്രം
0: സ്നേഹം പോലെ
1: സ്നേഹം പോലെ
0: സ്നേഹം മാത്രം
1: സ്നേഹം മാത്രം

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஒன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார் கப்பம். மார்னிங் மோஜோயுமாயிட்ட் தான் எத்திச்சேர்ந்திருக்கிறது ஆர் ஜே அனுஷയാണ് കേട്ടോ. அப்போ இன்னத்தை திவசம் நோக்கி இன்று ஜூலை மாசம் ஸ்டார்ட் செய்திட்டு 17-ஆமத்தை திவசத்தில் நம்மளிங்கே எத்தி நிற்கான. இன்று ஜூலை 17-ஆம் தேதியான ஒரு ஃப்ரைடே கூடியான. சரிக்கும் பண்ணால் இன்று ராகில எழுந்தேட்டு புறத்தேக்கொக்கே நோக்கிறவரு அத்தியாவசியம் ஒன்று எட்டிக்காணும். காரணம் நமக்கு மூணார் அல்ல ഗവിയിലൊക്കെ പോയൊരു ഫീലായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. കാരണം ഈ കൊട്ടാരക്കര ഏരിയയിലേക്ക് ഇപ്പോഴും ആ ഒരു കോടമഞ്ഞ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാരണം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. ഞാൻ വിചാരിച്ചത് ഇനി അടുത്ത വീട്ടുകാരാരെങ്കിലും ഇനി പുകയൊക്കെ ഇട്ടിട്ട് ആ ഒരു പുക ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് ആദ്യം. പിന്നെ എനിക്ക് മനസ്സിലായി പുകയല്ല, ഇത് കോടമഞ്ഞാണ് എന്നുള്ളൊരു കാര്യം. ശരിക്കും എന്നാലും നമുക്ക് അത്രത്തോളം ക്ലിയർ ആകാത്ത വിധത്തിൽ, കാരണം തൊട്ടടുത്ത വീടുകൾ പോലും ക്ലിയർ ആകാത്ത വിധത്തിൽ മഞ്ഞ് വന്നിങ്ങനെ മൂടി നിൽക്കുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇന്ന് രാവിലെ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്കൊന്നും ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുന്നവർക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു മനോഹരമായ പ്രഭാതം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വിഷ് ചെയ്തുകൊണ്ട് ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് കോച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുണ്ട്. 10 മണിവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: ഈ ക്രാബ് മെന്റാലിറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ഞണ്ടുകളുടെ ഒരു മാനസികാവസ്ഥ. അതായത് പറഞ്ഞുതരാം, ആക്ച്വലി ഒരു ഞണ്ടിനെ നമ്മൾ തൊട്ടിയിരെ പിടിച്ചിടുകയാണെങ്കിൽ അത് മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും. എന്നാൽ രണ്ട് ഞണ്ടുകളെയാണ് നമ്മൾ ഒരു തൊട്ടിയിരെ പിടിച്ചിടുന്നതെങ്കിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം അവിടെ സംഭവിക്കും. അതെന്താന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഞണ്ട് പതിയെ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ മറ്റേത് അതിനെ വലിച്ച് താഴത്തേക്ക് ഇടുന്നതായിട്ട് നമുക്ക് കാണാം. ആക്ച്വലി ഇത് ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, എല്ലാ തവണയും ഇതിങ്ങനെ സംഭവിക്കപ്പെടുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഞണ്ടും രക്ഷപ്പെടുന്നില്ല, ഇരുവരും ആ ഒരു തൊട്ടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ആക്ച്വലി ഇത് ഞണ്ടുകളുടെ മാനസികാവസ്ഥയാണ് എങ്കിലും ഇത് നമ്മൾ മനുഷ്യരുടെ ചില മനുഷ്യരുടെ സ്വഭാവ സവിശേഷതയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയുള്ള ആളുകൾ, ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ സർക്കിളിൽ നോക്കിയാലും നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിലക്കം വേണ്ട ഈ ഒരു മെന്റാലിറ്റി പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് ധീര മൂവി കണ്ടവർക്ക് മനസ്സിലാവും അതിലെ വില്ലൻ്റെ ഒരു മെന്റാലിറ്റി അല്ലേ. ചില ആളുകൾക്ക് അസൂയ കൊണ്ടാകാം, എന്നാൽ ചിലർക്ക് പേടിയായിരിക്കാം, ഭയം. അതായത് ആരെങ്കിലും വളരുമ്പോൾ നമ്മൾ അവിടെ ഒരു ഭീഷണി നേരിടുകയാണ്, അത് വെറുപ്പ് കൊണ്ടാണോന്നില്ല, മറിച്ചൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതായത് നമ്മളെ പിന്നിലാക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അല്ലേ. സ്വന്തം പരിമിതികളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഭയമായിരിക്കും അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നോട്ട് വലിക്കപ്പെടുന്നു. ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവരെ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്താനായിട്ടും അത് കാരണമാകും, അല്ലെങ്കിൽ നമ്മൾ സംശയിച്ചിങ്ങനെ നിൽക്കും. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ താഴേക്ക് വലിച്ചിടുന്നത് അത് അയാളെയും ഉയർത്തുന്നില്ല, നമ്മളെയും ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഞണ്ടുകളുടെ തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ട് പേരും അതായത് ഒരേ തൊട്ടിയിൽ തന്നെ അവിടെ കിടന്ന് നശിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ആക്ച്വലി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് അതിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് സാധിക്കും അല്ലേ. ചിലപ്പോൾ രണ്ടുപേർക്കും ഉയരത്തിലെത്താനായിട്ട് സാധിക്കും. എന്നാൽ അസൂയ എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഭയം എന്നുള്ളൊരു സംഭവം അവിടെ ഒരു സീലിംഗ് നിർമ്മിക്കുകയാണ്, അത് എല്ലാവരെയും കുടുക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ യഥാർത്ഥ ശക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ താഴേക്ക് വലിച്ചിഴയ്ക്കുന്നതല്ല, അതായത് അത് തിരിച്ചറിയുക. മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ നമ്മളും ഉയർന്നു വരുന്നു എന്നുള്ളൊരു ചിന്താഗതി അതെപ്പോഴും മനസ്സിലുണ്ടാകണം. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. മറ്റുള്ളവരെ നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കൂടി ഉയർച്ചയ്ക്ക് കാരണമാകും. ചിലപ്പോൾ ഈ ഉയർന്നു വന്ന ആൾക്കാരും നമ്മളെയും ചവിട്ടി താഴ്ത്തണമെന്നുണ്ട്, പക്ഷേ അവർ അറിയാത്തൊരു കാര്യം ആ ഉയർന്നു വന്നവരും പതിയെ പതിയെ സ്ലോലി സ്ലോലി താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം സഹായം അത് മുന്നോട്ടുള്ള ഒരു കുതിപ്പിനുള്ള ഒരു ആക്കം കൂട്ടുന്ന ഒരു കാരണമാകാം. അപ്പോൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കേണ്ട കേട്ടോ. അതായത് ഒറ്റയ്ക്ക് അവർ കയറുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഒരുമിച്ച് കയറുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ കയറുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഒരുമിച്ച് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞണ്ടുകളുടെ ആ ഒരു മാനസികാവസ്ഥ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളല്ലേ, ആരെങ്കിലും വളരുന്നത് കണ്ടാൽ അവരെ താഴേക്ക് വലിച്ചിടാതെ പകരം ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവരുടെ രക്ഷപ്പെടൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെയും രക്ഷപ്പെടലായി മാറിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ ആർ.

0: ആശ്രയ എഫ്എം 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4-0 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ഡാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ഡാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ഡാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജയ്

0: നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രണ്ട് പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തമെന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടകമാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞകർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ദിവസത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ദിവസത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: അച്ഛനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കല്ലും താഴം ഉയരപ്പാത മഴയില്ല എങ്കിൽ ഈ വരുന്ന 22-ാം തീയതി വഴി തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ദേശീയപാതയിൽ കല്ലും താഴം ഉയരപ്പാതയിൽ ഒരു ഭാഗത്ത് നിർമ്മാണം ഈ ഒരു മാസം അവസാനം കംപ്ലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മഴയില്ല എങ്കിൽ ഈ വരുന്ന 22-ാം തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ 22-ാം തീയതി കിഴക്ക് ഭാഗത്തെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തെ നിർമ്മാണത്തിന് മണ്ണ് ലഭ്യത തടസ്സമാണ് എന്നുള്ളൊരു കാര്യം അധികം അറിയിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ശരിക്കും നല്ലൊരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ദേശീയപാതയിലെ കല്ലുന്താഴം ഭാഗത്തെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം വിലയിരുത്തുകയുണ്ടായി. നിർമ്മാണം പരമാവധി വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ മേൽപ്പാലത്തിനടുത്തായിട്ട് NH 744, അതായത് അത് മാത്രമല്ല NH 66 സർവീസ് റോഡ് എന്നിവയെ ബന്ധിപ്പിച്ച് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള ആ ഒരു ശുപാർശ ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മേൽപ്പാലവും ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജും യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയിട്ട് ആ ഒരു മേഖലയിലെ ഗതാഗത കുരുക്കിന് നല്ലൊരു പരിഹാരം തന്നെ വരും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ഇതൊക്കെ സാധ്യമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാനേ സാധിക്കുകയുള്ളൂ. ഇനിയെല്ലാം വേഗത്തിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമൊക്കെ അവരുടെ പണിയുന്നത് പോലുള്ള കഴിവൊക്കെ അനുസരിച്ചിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7:47 കഴിഞ്ഞ് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ലോകമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. കിറ്റ്സിൻ്റെ തിരുവനന്തപുരം ക്യാമ്പസിൽ 6 മാസ എയർപോർട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് 1 വർഷത്തെ സ്റ്റൈപ്പൻഡോടുകൂടി അപ്രന്റീഷിപ്പ് ലോജിസ്റ്റിക്സ് കമ്പനികളിൽ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ അപേക്ഷകൾക്ക് www.kidsedu.org എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9567869722 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9567869722 എന്നതാണ് നമ്പർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം മോർണിംഗ് മോജോ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. സ്പേസ് മെഡിസിൻ മേഖലയിലെ ഗവേഷണവും പരിശീലനവും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ISROയുമായിട്ട് സഹകരിച്ച് ബയോ ആസ്ട്രോനോട്ടിക്സിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാമുമായിട്ട് ദാ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എത്തിയിരിക്കുകയാണ് കേട്ടോ. ISROയ്ക്ക് കീഴിലുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു കോഴ്സ് നടത്താനായിട്ട് പോകുന്നത്. മാത്രമല്ല രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കോഴ്സ് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വർഷം ദൈർഘ്യമുള്ളതാണ് ഈ ഒരു കോഴ്സ്. ഈ ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെയും അവയവങ്ങളുടെയും അതുപോലെ കോശങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഫെലോഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 2 സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ബിരുദം അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ യോഗ്യതകൾ, അതുമല്ല എങ്കിൽ PhD ബിരുദം, ഇവയുള്ളവർക്ക് ഇവയിലേതെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2026 ജൂലൈ അക്കാദമിക് വർഷത്തിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് www.scitimst.ac.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.scitimst.ac.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസാക്കി അറിയിക്കാനുള്ള വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ വിഷസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 04 741 909 090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിഷസ് അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 952 664 909 090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലൈക്കയാണ്. ഇല കൊഴിയാൻ ഒരു കാലമുണ്ടെങ്കിൽ തളിർക്കാനും ഒരു കാലമുണ്ട്. കഷ്ടതയുടെ കാലമുണ്ടെങ്കിൽ സമൃദ്ധിയുടെ ഒരു കാലവും വരും. അതുപോലെ കണ്ണീരിൻ്റെ കാലത്താണ് നാമെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു കാലവും നമ്മെ തേടി വരും. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ കഷ്ടകാലമുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കാലം എല്ലാവർക്കും വരുമല്ലേ. നല്ലൊരു മെസ്സേജ് അയച്ച ഈക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, ഹായ് ആശ്രയ FM, ഇന്ന് ഞങ്ങളുടെ മക്കളുടെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പത്തനാപുരത്ത് നിന്നും നൌഷാദിക്കയും സിനീതയും ചേർന്നിട്ടാണ്. അപ്പോൾ മക്കളുടെ പേര് നൌഫൽ ആൻഡ് ബദരിയ. ഇന്ന് 4th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നൌഫലിനും ബദരിയയ്ക്കും നമ്മുടെ ആശ്രയ FM 90 ടീമിൻ്റെ പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നൌഷാദിക്കും സിനിയത്തയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി വിഷയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ജീവിതത്തിൽ ആർക്കും ആരെയും ആവശ്യമില്ല. ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ചിലർ നമ്മളെ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്നു, എന്നാൽ മറ്റു ചിലർ അവരുടെ ആവശ്യാനുസരണം നമ്മെ ഉപയോഗിക്കുന്നു. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ആരെയും ആവശ്യമില്ല. ചിലപ്പോൾ ചിലരിഷ്ടപ്പെടുന്നത് തന്നെ ചിലപ്പോൾ സ്നേഹം കൊണ്ട്, അതായത് നമ്മളോടുള്ള ആ ഒരു സ്നേഹമൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ പാരൻസ് ആയിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും. എന്നാൽ ചില ആളുകൾ അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലർ ഇഷ്ടപ്പെടുന്നതായിട്ട് നടിക്കുന്നതായിരിക്കാം. അപ്പോൾ അത്തരം കാര്യമൊക്കെ നോക്കി വെക്കുക, അതുപോലെ ബിഹേവ് ചെയ്യുക അല്ലേ. അതുപോലെ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുക. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച മനോജേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല കോട്ട്സുകളൊക്കെ മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 6 4 9 0 9 0 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 04 7 4 2 9 1 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

ജോജോ വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിഷസുകളൊക്കെ അറിയിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474219909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ആദ്യം തന്നെ കൊച്ചുമോളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് റാംജി അയച്ചിരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ആൻഡ് നമ്മുടെ റേഡിയോയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു അട്ടിപൊളി ഫ്രൈഡേ ആണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും നസീമ ഇത്തിയാണ്. എൻ്റെ മക്കളുടെ 4th wedding ആനിവേഴ്സറി ആണ്. അവർക്ക് ഒരു വിഷ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മക്കളുടെ പേര് നൌഫിയ ആൻഡ് അജ്മൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 4th wedding ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നൌഫിയയ്ക്കും അജ്മലിനും നമ്മുടെ ആസ്ട്രേഫം 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു അട്ടിപൊളി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നസീമ ഇത്തിക്കും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് PV മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെറി ഗുഡ് മോർണിംഗ്. വ്രതശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും പ്രാർത്ഥനകളുമായി ഒരു രാമായണ മാസം വന്നണഞ്ഞു. എല്ലാ ഭക്തർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ. ഇന്ന് 38th വിവാഹവാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന റേഡിയോ സുഹൃത്തുക്കളായ മലപ്പുറം പന്താവൂർ കുഞ്ഞിപ്പ നഫീസ ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ ബഹളമാണെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ 3rd ഒരു വിഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 38th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞിപ്പയ്ക്കും നസീഫ ഇത്തിക്കും ഒരു നമ്മുടെ ആശ്രയഫം 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച PV മുഹമ്മദ് ഇക്കയ്ക്കും നല്ലൊരു അട്ടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിഷസുകളൊക്കെ അറിയിക്കാം. മെസ്സേജിലൂടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490906 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഒന്നടാ

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. നീതിയും സമത്വവുമാണ് ഏതൊരു നല്ല സമൂഹത്തിന്റെയും അടിത്തറ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കപ്പെടുമ്പോഴും മാത്രമേ ലോകത്ത് സമാധാനം പുലരുകയുള്ളൂ. കൂടുതൽ സുരക്ഷിതവും നീതിയുക്തവുമായ ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. ഏവർക്കും അന്താരാഷ്ട്ര നീതിന്യായ ദിനാശംസകൾ. ലോകം നന്മയോടെ വളരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെസ്സേജാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ആബേൽ ചേട്ടന് നല്ലൊരു അട്ടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്ലെസ്ഡ് ഡേ. നേരുന്നു ഭക്തിപൂർവം സംക്രാന്തി ഡേ ആൻഡ് രാമായണ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും നല്ലൊരു ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ഫ്രൈഡേ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജിജി കൃഷ്ണ സൂര്യയാണ്. ജീവിതത്തിൽ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന കുറച്ചാളുകൾ മതി ജീവിതം മനോഹരമാകാൻ. നല്ല സൗഹൃദം ദൈവത്തിൻ്റെ ഏതറ്റമാണ്. ചില ബന്ധങ്ങൾക്ക് രക്തബന്ധം വേണ്ട, മനസ്സിലാക്കുന്ന ഒരു മനസ്സും കൂടെയുണ്ട് എന്ന വിശ്വാസവും മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ജിജി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
1: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171771.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടറുടെ 700 താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്വിഫ്റ്റിലെ ജീവനക്കാരെ KSRTCയിലേക്കും നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. പല ദീർഘദൂര ബസ്സുകളിലും താൽക്കാലിക ജീവനക്കാരാണ് ഉള്ളത്. അപ്പോൾ 700 ഡ്രൈവർ കം കണ്ടക്ടറുടെ താൽക്കാലിക ഒഴിവാണ് വന്നിട്ടുള്ളത്. സോ യോഗ്യരായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അർഹരായിട്ടുള്ള മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓൺലൈൻ മുഖേന ഈ വരുന്ന 20-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ citizen.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട, ഈ വരുന്ന 20-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമെന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Standinu Samibam Pulaman Kottarakara
3: 40 varshathe Vishwastha Parambaryavumayi New Padma Textiles Ladies Wear Kids Wear Men's Wear Wedding Wears Thudangi Athyugran Collections Inde One Shekharam New Padma Textiles Opposite to KMK Hospital Kunnikot
0: Ashraya FM 90 Nadinoppam Nattarkoppam
4: Morning Pooju
5: ഹൈഡ്രജൻ എഞ്ചിനുമായിട്ട് കുതിക്കാനായിട്ട് നമ്മുടെ റെയിൽവേ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ എഞ്ചിൻ തീവണ്ടി ഇന്നത്തെ ദിവസം ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിന്ദിനും സോനിപത്തിനും ഇടയിൽ 89 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതിൻ്റെ സർവീസ് നടക്കുക. കംപ്ലീറ്റ് ആയിട്ടും തദ്ദേശീയമായിട്ടാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹൈഡ്രജൻ എഞ്ചിൻ തീവണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി സൗഹൃദ യാത്രയാണ് എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ജിന്ദിൽ 14,700 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഒപ്പം തന്നെ മോദി നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടാണ് ഈ ഒരു തീവണ്ടിയുടെ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. മാത്രമല്ല ഹൈഡ്രജൻ ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2,600 പേർക്ക് ഇതിൽ സഞ്ചരിക്കാമെന്നുള്ള ഒരു കണക്കാണ് പറയുന്നത്. ജിന്ദിൽ പ്രത്യേക ഹൈഡ്രജൻ ഉൽപ്പാദന റിഫ്യൂവലിംഗ് പ്ലാന്റും സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇവിടെ കംപ്രസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ വാതകം സംഭരിക്കാനും വിതരണം ചെയ്യാനും വരെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാണിജ്യ ഹൈഡ്രജൻ യാത്രാ വണ്ടികൾ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവതരിപ്പിച്ച രാജ്യം ജർമ്മനിയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഫ്രാൻസ്, പിന്നീട് ജപ്പാൻ, ചൈന, US എന്നീ രാജ്യങ്ങളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ തീവണ്ടി ഓടിക്കുന്ന 6-ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ദാ മാറാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ആ ഒരു ദിവസം അങ്ങ് കഴിയുകയാണെങ്കിൽ, ഇത് ഓടിക്കഴിയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നൽകുന്നതും അഭിമാനകരവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. പരിസ്ഥിതി സൗഹൃദ യാത്രകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ തീവണ്ടികൾ വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം അല്ലേ. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ പോലും സമയം കൃത്യം 9:35 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Frozen foodukal thedi alayendathilla antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foodsil ninnum thirinjedukkam GMC Frozen Foods Nirmala Hospital Building Kunnakara Adur Road Kottarakara
3: Vishal Opticals Midamaya nirakkil kannadakalude vipulamaya shekaram Lotus Road, Private Bus Stand-ന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മോർണിംഗ് ബോജോ.
4: KSRTC യുടെ സൗജന്യ യാത്രാ പദ്ധതി ആയിട്ടുള്ള പ്രിയദർശിനി ഇതാ ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോൾ പ്രതിദിനം സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 6.48 ലക്ഷത്തിൽ നിന്ന് 12.12 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ് കേട്ടോ. അതായത് 50.9% നിന്നും 66.6% ഉയർച്ചയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതല്ലെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സർവീസ് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിടുമോ അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ വേറൊരു സംഭവം വന്നിരിക്കുന്നത്, KSRTC യാത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ സജ്ജമായിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ടോൾ ഫ്രീ നമ്പറാണ്, ടോൾ ഫ്രീ നമ്പർ വരുന്നത് 149 എന്നുള്ളതാണ്. ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, 149 എന്നുള്ള നമ്പർ. നമ്മൾ KSRTC യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ആ ഒരു കാര്യം മറക്കണ്ട. നമ്മുടെ സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 51 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പം രാവിലെ 7 തൊട്ടേ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോ വൈൻ ഓഫ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആഗതമായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു. റേഡിയോ വണ്ടിയിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: ആശ്രയായ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinopum, Natargopum. Upon the Langer than the Ganabadi Ambulan, the Totarigleti, in the reward of wearing a Parishaper on Rigiana, the Totaratur Gutar Node, the Parishaper of Mendana Piri,
1: and the very Nesmel.
0: Nesmel, okay, variety pair a canal with Ari Pere Dachana Mano.
1: Achana,
0: and I pair in the middle of the lesson. You chose it on
1: Illa, there is a chattel.
0: You are so chattel, share a share. Upon Nesmel, we don't have
1: any way to carry code.
0: Carry code, call and carry code on.
1: Ah, there.
0: Upon Wheat Largan,
1: Petal Achan, Ama.
0: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അനിയൻ ഡിഗ്രിക്ക് ടി കെ കോളേജ്
0: ടി കെ പഠിക്കുകയാണ്. അപ്പൊ ഈ കരിക്കോടുകാർ എവിടെന്താ പരിപാടി?
1: നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നേ.
0: ഫ്രണ്ടിനെ കണ്ടോ?
1: ഇല്ലില്ല.
0: ശരി ശരി. അപ്പൊ എന്താ നസ്മൽ ചെയ്യുന്നത്?
1: ഞാൻ ഗവൺമെന്റ് പോളിടെക്നിക്
0: പോളിക്ക് പഠിക്കുകയാണ്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ?
1: പഠിത്തമൊന്നും കുഴപ്പമില്ല.
0: ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകും.
1: അതെ അതെ.
0: ഓക്കെ. അപ്പൊ എന്താണ് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ എന്താ? കേൾക്കട്ടെ.
1: ആഗ്രഹം പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. ഒരു ജോബ്, വീട്ടുകാരെയൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ തന്നെ.
0: നമ്മളെല്ലാ ചെറുപ്പക്കാരെയും പോകും.
1: അതെ അതെ.
0: ലൈഫ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഒരു ജോലി വേണം, പിന്നെ വീട്ടുകാരെയൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം അല്ലേ?
1: അതെ.
0: അത്രേ ഉള്ളൂ, ചെറിയ ആഗ്രഹമുള്ളൂ, വലിയ വലിയ ആഗ്രഹമൊന്നും
1: ഇല്ല. വലുതായിട്ടില്ല.
0: എന്തുകൊണ്ട് ഈ പോളിടെക്നിക് എന്ന ഈ കോഴ്സ്, ഈ ഒരു മേഖല ചൂസ് ചെയ്തത്?
1: എന്നോട് താല്പര്യമുണ്ട്, ഇലക്ട്രോണിക്സ് ആണ് എന്റെ കോഴ്സ്. അപ്പൊ എന്നോട് താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്ത്.
0: ഭാവിയിൽ എന്താ പ്ലാൻ?
1: ഭാവിയിൽ ഇനി എഞ്ചിനീയറിംഗ് നോക്കണം, ഇത് കഴിഞ്ഞ്.
0: ഓക്കെ. അപ്പൊ എന്തായാലും പ്ലാനിംഗ് പോലെ നടക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ജോലി കിട്ടട്ടെ. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നത് സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് കരിക്കോട് സ്വദേശിയായ പോളിടെക്നിക് വിദ്യാർത്ഥിയായ നസ്മലിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ജയദേവ് കൃഷ്ണ.
0: ജയദേവ് വീട് അടുത്ത് തന്നെയാണോ?
1: കരിക്കോട് തന്നെ.
0: കരിക്കോട് തന്നെയാണ്. ഓക്കെ. അപ്പോ കരിക്കോട് ഇവിടുത്തെ പരിപാടി
1: ഫ്രണ്ടിനെ കാണാൻ വന്നു.
0: ഫ്രണ്ടിനെ കാണാൻ വന്നെയാണ്. എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടോ?
1: ഇല്ല ഇല്ല.
0: അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടൻ, പിന്നെ ട്വിൻസ് അടുത്ത് ഒരാളുണ്ട്.
0: ട്വിൻസ് ഒരാളുണ്ട്. ഓക്കെ. ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്?
1: ആൺകുട്ടി തന്നെ.
0: ആൺകുട്ടി തന്നെയാണ്. അപ്പൊ ജയദേവ് എന്താ ചെയ്യുന്നത്?
1: പോളിടെക്നിക്.
0: പോളിടെക്നിക് പഠിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പോളി ചൂസ് ചെയ്തേ? പോളിടെക്നിക് ചൂസ് ചെയ്തേ?
1: അത് ഇതിനോട് താല്പര്യം ഉണ്ടായിണ്ട്.
0: സത്യം പറ കൂട്ടുകാരെ എടുത്തോണ്ട് വിളിച്ചപ്പോ പോയതന്നെ.
1: അല്ല അങ്ങനല്ല. അല്ല അങ്ങനെ രണ്ടിനും പറഞ്ഞ് നമുക്ക് പോളി അടിക്കാൻ പോവാം, അങ്ങനെ പോയി.
0: ഓക്കെ. വ്യക്തമായ കരിയറിനെ പറ്റി പ്ലാനിങ് ഉള്ള ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് പോളി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു മേഖല ചൂസ് ചെയ്തതാണല്ലേ. കോളേജ് ലൈഫ് എങ്ങനെയുണ്ട് ഇപ്പൊ?
1: കുഴപ്പമില്ല.
0: അതിൽ എന്തൊരു തൃപ്തികരമുണ്ടല്ലോ.
1: കുഴപ്പമൊന്നുമില്ല.
0: കുഴപ്പമൊന്നുമില്ല. ശരി, ആഗ്രഹിച്ച പോലെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോഴേ ലൈഫിൽ നമുക്ക് എല്ലാ ചെറുപ്പക്കാർക്ക് ഒരു വലിയ ആഗ്രഹങ്ങൾ കാണും. കുറെ നാളായിട്ട് ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് വെച്ചേക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പോ നമ്മുടെ ജയദേവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ലൈഫിലെ?
1: നല്ലൊരു ജോലി, പിന്നെന്ത് വീട്ടുകാർ നോക്കണം, ആ ഒരു രീതി. അത്രേ ഉള്ളൂ.
0: അപ്പൊ അത് എല്ലാ ചെറുപ്പക്കാരുടെ ആഗ്രഹമല്ലേ. ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണം, ജോലി വേണം, അതിന് വേണ്ട അതുപോലെ തന്നെ പാരന്റ്സിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെയുള്ളത്. അതല്ലാതെ മറ്റൊരു വലിയ ആഗ്രഹമൊന്നും ഇല്ല?
1: ഇല്ല, അതൊന്നും ഇതുവരെ.
0: അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലാത്തവരാണ് ഞാനല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോവാണ്. അപ്പൊ എന്തായാലും പോളിക്ക് നന്നായിട്ട് പഠിക്കുക, ശേഷം നല്ല അടിപൊളി ജോലി കിട്ടട്ടെ. അപ്പൊ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കരിക്കോട് സ്വദേശിയായ ജയദേവനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി. ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തൊട്ടടുത്ത് മറ്റൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: നകുൽ.
0: നകുൽ, മനോഹരമായ പേരൊക്കെയാണ്. നകുൽ വീട് എവിടെയാണ്?
1: കരിക്കോട്.
0: കരിക്കോട് തന്നെയാണ്. ഓക്കെ, അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേച്ചി.
0: ചേച്ചിയൊക്കെ എന്താ ചെയ്യുന്നത്?
1: ചേച്ചി എം എൽ ടി
0: നിൽക്കുകയാണ്. അപ്പൊ അനിയൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ പോളിടെക്നിക് ആണ്.
0: പോളിടെക്നിക് ആണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല.
0: അതെന്തോ കുഴപ്പമുണ്ടല്ലോ?
1: ഇല്ല, നന്നായിട്ട് പോകുന്നു.
0: നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു വലിയ കരിയറിനെ പറ്റി വലിയ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫീൽഡ് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡ് ആയിരുന്നു, അതുകൊണ്ട് പ്ലാൻ ചെയ്തെടുത്തെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ തന്നെയാണോ?
1: ജോബ് കിട്ടാൻ വേണ്ടി എടുത്തേ.
0: ജോബ് കിട്ടാൻ വേണ്ടി എടുത്തേ. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു കോളേജ് ലൈഫൊക്കെ?
1: അടിപൊളി.
0: അടിപൊളിയാണ്. കോളേജിൽ ഇപ്പൊ എത്രാം വർഷം?
1: ഞാൻ തേർഡ് ഇയർ.
0: ഫൈനൽ ഇയർ ആണ്. ഓക്കെ, അപ്പം എക്സാംസ് ഒക്കെ കഴിഞ്ഞോ?
1: എക്സാംസ് തേർഡ് ഇയർ വരുന്നേ ഉള്ളൂ. സെക്കൻഡ് ഇയർ കഴിഞ്ഞു.
0: സപ്ലൈ ഉണ്ടോ?
1: ഇല്ല,
0: സപ്ലൈ ഇല്ല. ഓ, പഠിപ്പിയാണോ? അപ്പൊ
1: പഠിപ്പിയല്ല,
0: അത്യാവശ്യം ജീവിച്ചുള്ള സംഭവം കയ്യിലുണ്ടല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും മുൻപോട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ കൂട്ടുകാരോടൊക്കെ ചോദിച്ചേ, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വലിയ ആഗ്രഹങ്ങൾ കാണും. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു എന്താണ്, ഇതുപോലെ ലൈഫ് ഒന്ന് സെറ്റിൽ ആകണം, ജോലി വേണം, വീട്ടുകാരെ നോക്കണം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ നഗലിനോട് ചോദിച്ച നഗൽ എന്ത് പറയും?
1: തന്നെ വീട്ടുകാരെ നോക്കണം, പിന്നെ നല്ലൊരു വീട് വെക്കണം.
0: വീട് വെക്കണം, വലിയ ആഗ്രഹം.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒട്ടുമിക്ക എല്ലാ ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. അപ്പൊ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം. പഠിക്കുക നന്നായിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കരിക്കോട് സ്വദേശിയായ പോളിടെക്നിക് വിദ്യാർത്ഥിയായ നകുലിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: കൊപ്പം.
1: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
2: രാധാകൃഷ്ണൻ.
1: രാധാകൃഷ്ണൻ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
2: അല്ലല്ല, കുന്നത്തൂര്.
1: കുന്നത്തൂര് എവിടെയാ?
2: കുന്നത്തൂര് നെടിയവിള എന്ന് പറയുന്ന ശാസ്താംകോട്ട റോഡ്.
1: നെടിയവിളയിലാണ്? ശരി ശരി, എനിക്കറിയാം. ഭരണിക്കാൻ അപ്പുറം എന്റെ വീട്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിലെ അച്ഛന്, ഞാൻ, എന്റെ വൈഫ്, വൈഫ്, മോന്.
1: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
2: മോനിപ്പോ ആർമിയില് ജോലി കിട്ടി.
1: ആർമിയിലാണ്?
2: ആർമിയിലാണ്.
1: ഓക്കെ, ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു.
1: ഓട്ടോറിക്ഷ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോവാണല്ലേ?
2: മെരുക്കി പോവുകയാണ്.
1: ഓക്കെ, ഓട്ടം കിട്ടുന്നുണ്ടോ?
2: ആ, ഓട്ടോ കാര്യമുണ്ട്, കുഴപ്പമില്ല, പോകുന്നുണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ട് ഡ്രൈവിംഗ് മേഖല തിരഞ്ഞെടുത്തത് ജീവിതമാർഗമായിട്ട്?
2: എനിക്ക് കൊച്ചുനാളെ പോലെ വണ്ടിയായിട്ട് ക്രേസ് ആയിരുന്നു. അങ്ങനെ തന്നെ കുറച്ചാള് വർണ്ണിക വർഷോപ്പിലുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ അംബാസഡറായിരുന്നു, അതിന് കാലഹരണപ്പെട്ട് പിന്നെ നല്ല ഓട്ടോറിക്ഷയ്ക്ക് അത്താറായി.
1: ഓക്കെ, കാറിൽ നിന്ന് ഓട്ടോയിലേക്കുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഷിഫ്റ്റ്?
2: അത് അംബാസഡർ നല്ലത് ഉണ്ടായിരുന്നു, ഒരു മാർക്കറ്റ് വലിയൊക്കെ സമയമായിരുന്നു അന്ന്. അന്ന് അന്ന് വലിയൊരു അംബാസഡറായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടി ഭേദം ഓട്ടോ കിട്ടുന്ന ഓട്ടോറിക്ഷയാണ്, ബാക്കിയുള്ള വണ്ടിയെക്കാട്ടി.
1: ഓക്കെ, ശരി ശരി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അംബാസഡർ ഒന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ അതിന്റെ ഒരു എന്താണ്, അതിനൊരു വലിയ വാല്യൂ ഇപ്പൊ കൂടിയിട്ടുണ്ടോ
2: അതിനല്ലേ? ആ, അംബാസഡർ ഇപ്പൊ എന്തൊക്കെ നേരത്തെ കിടക്കുന്ന സൂക്ഷിച്ചിരിക്കുന്നവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ടാക്സി ഇല്ല.
1: പണ്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മള് ടാക്സി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അംബാസഡർ, പിന്നെ അതുപോലെ കാർ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അംബാസഡറാണെന്ന് ടോപ്പ് നിൽക്കുന്നത് സാധാരണപ്പെട്ട എല്ലാവരുടെയും വീട്ടിലോ. അപ്പൊ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല അല്ലേ?
2: അംബാസഡർ കാണാനില്ല. എന്റെ അടുത്ത് വീട്ടിന് എടുത്തൊരു വക്കീൽ മാത്രം കിടപ്പുണ്ടൊരെണ്ണം. അവിടെ വന്നിട്ട് ഒരു 10-20 വണ്ടി കിടന്നത് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ടാക്സി കിടന്നത്. ഇപ്പൊ ഒരു പ്രൈവറ്റ് വണ്ടി മാത്രം കിടപ്പുണ്ട്, അത് അവൻ ഉപയോഗിക്കുന്നില്ല.
1: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ ഓട്ടത്തിന്റെ കാര്യം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഓട്ടോ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട്. ഈ ഡീസലിന്റെ വിലയും പിന്നെ അതുപോലെ തന്നെ ഈ പ്രിയദർശിനി എഫക്റ്റും കുറച്ച് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ അഭിപ്രായം? എന്താ,
2: നമ്മുടെ ഗ്രാമമായ ഒരു അമ്മടുത്തോളം ബസ് ഇല്ല, ഈ പ്രിയദർശിനി ഒന്നും ഇല്ല, KSRTC ഇല്ല, അപ്പം 2-3 റേറ്റ് ബസ്സേ ഉള്ളൂ. അതിന്റെ പേര് പിന്നെ ഡീസലിന്റെ വില ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഡീസലിന്റെ വില കൂടിയപ്പോൾ ഡീസലിനെ കാട്ടി കൂടുതൽ ഓയിലിന് കൂടി, ഓയിലിന് കൂടി സാധനങ്ങൾ, സ്പെയറിനെല്ലാം വിലയായി, ടയറിന് വിലയായി, എല്ലാത്തിനും വിലയായി. അതിന്റെ പേരിൽ വന്നിട്ട് പോകുമ്പോൾ നേരത്തിനെ കാട്ടി ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ പഴയ വണ്ടിയൊക്കെ അതിന്റെ പേര് ഫിനാൻസ് ഒന്നും ഇല്ലാത്തതിന്റെ പേര് നമ്മൾ വന്നിട്ടെങ്കിൽ രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നു. ഫിനാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമായ എന്നെ.
1: അതെ, റേഡിയോയിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യമാണ് ഓട്ടം കിട്ടുന്ന മൊത്തം ഫിനാൻസ് CC അടയ്ക്കാനേ ഉള്ളൂ.
2: 6,500 CC വരും, പിന്നെ നമ്മുടെ 7,000 ഇപ്പുറത്ത് ഇൻഷുർ വരും വർഷം. പിന്നെ അതിൻ്റെ ഇതിപ്പം 10-15 വർഷമായ വണ്ടിയാണ്. അതിൻ്റെ ഒരു ഫിനാൻസ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഉള്ള ഓട്ടം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം.
1: തട്ടിമുട്ടിയൊക്കെ പോകുന്നു,
2: പോകും, അത്രേ ഉള്ളൂ.
1: ശരി ശരി ശരി. ഇപ്പം നമ്മുടെ നാട് നാട്ടുമ്പുറം ആയതുകൊണ്ട് പ്രിയദർശിനി ബസ്സുകൾ അവിടെ വരവില്ല അല്ലേ?
2: ഇല്ല, ബസ്സില്ല, KSRTC ഒന്നുമില്ല. അതിൻ്റെ പേര് കുഴപ്പമില്ല,
1: അതാ നമുക്ക് അനുഗ്രഹമാണ്.
2: അനുഗ്രഹമാണ് കാര്യം ഞങ്ങളുടെ അടുത്ത് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരും, വടക്കോട്ട് കഴിഞ്ഞാൽ പത്തനംതിട്ടയിലേക്ക് കയറണം, തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലോട് കയറണം. അന്നേരമാണെന്നുണ്ടെങ്കിൽ 2-3 കിലോമീറ്റർ, 6-3 കിലോമീറ്റർ അത്ര ഓട്ടം ഉണ്ട്.
1: മനസ്സിലായി മനസ്സിലായി. പക്ഷെ ഇവിടെ ഈ സിറ്റി ഓട്ടങ്ങളൊക്കെ ചേട്ടന്മാരൊക്കെ നല്ല കഷ്ടമെന്ന് പറയുന്നുണ്ട്.
2: ആ കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിലും ഓട്ടമില്ല, സ്റ്റാൻഡിൽ നിലവിലൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ എപ്പോഴും 10-20 വണ്ടി കിടക്കുക. കാര്യം നേരത്തെ അവിടെ ഒന്നും വണ്ടി കിടക്കത്തേ ഇല്ലായിരുന്നു സ്റ്റാൻഡിൽ, ഇപ്പൊ അതിന്റെ എല്ലായിടത്തും കിടപ്പാ.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നെടിയുടെ സ്വദേശിയായ രാധാകൃഷ്ണൻ ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരക്കിലെത്തി നെടിയവള സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ നമ്മുടെ രാധാകൃഷ്ണ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ഈ ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയിട്ട് എത്ര നാളായി?
1: 30 വർഷമാണ്.
0: 30 വർഷം ഫുള്ളി ഡ്രൈവിംഗ് മേഖല ഇറങ്ങിയിട്ട്? ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പരിചയ സമ്പത്താണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാത്ത അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ കേസ് വരുന്നേ ഉള്ളൂ, അല്ലാതെ മറ്റേ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റൽ കേസുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ പോയിട്ട് വലഞ്ഞ് കാര്യം അവരുടെ സ്ഥിതികളൊക്കെ കണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കൂടെ നിൽക്കാൻ ആളില്ലാതെയും പൈസ ഇല്ലായ്മയും
0: അങ്ങനെ ഒരുപാട് ഒരുപാട് മനുഷ്യരായിട്ട് ഇടപെടാനും അവരായിട്ടുള്ള പരിചയ സമ്പത്തും ഉണ്ടല്ലേ?
1: ഒരുപാട് ഒരുപാട് ആൾക്കാരെ, നല്ല ആൾക്കാരെയും മോശമായിട്ടുള്ള ആൾക്കാരെ എല്ലാവരും പരിചയപ്പെടാനുള്ള ഒരു അവസരമായത് ഓട്ടോറിക്ഷ. ബാക്കി വണ്ടി ഒന്നും അത്ര ഇത് വരില്ല.
0: എൻ്റെ അടുത്ത് പണ്ട് ഒരു ചേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ട്രിവാൻഡ്രം വരെ ഓട്ടം പോയിട്ട് 10 രൂപ കൊടുക്കാതെ പറ്റിച്ചിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: നമുക്ക് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. കാര്യം നാട്ടിൻ പുറത്ത് അറിയുന്ന ഒരാളിന്റെ പേരില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. വെളിയിലോട്ടുള്ള ഓട്ടം പോകുന്നില്ലല്ലോ, അവിടെ നിന്നുള്ളവർ വിളിച്ചോണ്ട് പോകുന്നതേ ഉള്ളൂ.
0: എന്നാലും ചോദിക്കുക, ട്രിവാൻഡ്രം വരെയൊക്കെ ഓട്ടം കിട്ടിയപ്പോൾ സന്തോഷമായിരിക്കും, നല്ലൊരു പൈസ കിട്ടുമെന്ന് ഒരു ആഗ്രഹത്തിൽ പോയായിരിക്കും. പക്ഷെ അവസാനം ആളെ നോക്കി നിൽക്കുക, പൈസ ഇപ്പൊ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളാ, തിരിച്ച് വന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വന്നില്ല.
1: അന്നേരം ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല, ആളിഞ്ഞ് പോരുന്നവരായിരുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിൽക്കുകയും കൂടെ വേണ്ടേ?
0: അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഓട്ടോ മേഖല എന്ന് പറയുമ്പോൾ അതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവ സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു മേഖലയിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ, ഓട്ടോ കിട്ടട്ടെ. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെട്ടതിന് സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെടുകയാണ്. ദീപം പരിചയപ്പെടുന്നത് ഓട്ടോ ഡ്രൈവറായ നെടിവേല സ്വദേശിയായ രാധാകൃഷ്ണൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ട്.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാട്ടുകാർക്കൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ആൻഡ് ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ നമ്മൾ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യുമല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയില്ലേ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 18 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ കാസറ്റ് കഫേയിൽ ഇന്നത്തെ ഫേഴ്സ്റ്റ് ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ?
3: നമസ്കാരം സുൽത്താന ചേച്ചി, ഇത് പുത്തൂർന്ന് അജയമണി.
2: ഓക്കെ അജയമണി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
3: എന്തുണ്ട് വിശേഷം സുൽത്താന ചേച്ചി? കൊറേ നാളായി വന്നു സുൽത്താന ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട്.
2: അതെ അതെ, കൊറേ നാളായി.
3: ആ എന്തുണ്ട് വിശേഷം?
2: സുഖായിട്ട് പോകുന്നു. അവിടെ സുഖായിട്ടല്ലേ പോണേ?
3: ആ ഇവിടെ ഇപ്പൊ സുഖമായിട്ട് പോകുന്നു.
2: ഓക്കെ, മഴയൊക്കെ ഉണ്ടോ
3: ഈ വെയിലത്തോ?
2: എങ്കിലും ചിലയിടത്തൊക്കെ മഴ പെയ്യാലോ.
3: ഇവിടെ മഴ പെയ്തില്ല.
2: മഴ പെയ്തില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഇല്ല കഴിച്ചോ?
2: ഇല്ല കഴിച്ചില്ല, കഴിച്ചില്ല. നിങ്ങൾക്ക് പാട്ട് വെച്ച് തന്നിട്ട് വേണ്ടേ നമുക്ക് കഴിക്കാൻ?
3: നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് വേണ്ട ഞങ്ങൾക്കും കഴിക്കാൻ.
2: ആണല്ലേ. ഓക്കെ, മണിച്ചേച്ചിക്കൊക്കെ എന്തുകൊണ്ട് വിശേഷം?
3: മണിച്ചേച്ചിക്ക് സുഖം.
2: സുഖാണല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: സുൽത്താന ചേച്ചിയെ മണി തിരക്കിയെന്ന് പറഞ്ഞേക്കണേന്ന്.
2: തീർച്ചയായിട്ടും ചേച്ചിനെ ഞാൻ തിരക്കിയെന്ന് പറഞ്ഞുതരാം കേട്ടോ.
3: ആ പറഞ്ഞു, ശരി വെച്ചു.
2: ഓക്കെ ഓക്കെ, ഏത് പാട്ട ഇന്ന് കേക്കണ്ടേ?
3: തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലട.
2: ഓക്കെ, ആ ഒരു പാട്ടാണ് കേക്കേണ്ടത്. മണിച്ചേച്ചിക്ക് വേണ്ടിട്ടാണോ ഇന്നത്തെ ഡെഡിക്കേഷൻ?
3: അല്ല, ഈ പാട്ട് മനുഷ്യച്ചേക്ക് വേണ്ടുന്ന പാട്ട് എനിക്കറിയാം, അത് ഞാൻ പ്രത്യേകമായിട്ട് അത് പറയുന്ന. ഇത് എല്ലാവർക്കും വേണ്ടി ഓണാക്കേജിയെ
2: വരുന്നത്. എല്ലാവർക്കും വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഉറപ്പായിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
3: ഓക്കെ, താങ്ക് യു,
2: താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് ഓളങ്ങൾ എന്ന സിനിമയിലെ തുമ്പി വാ തുമ്പക്കുടുതൽ എന്നൊരു പാട്ടല്ലേ. അത് നമ്മുടെ ജാനകിയമ്മ പാടി ബ്യൂട്ടിഫുൾ ആക്കി ഒ എൻ വി കുറുപ്പ് സർ വരികൾ എഴുതി ഇളയരാജ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രമീള ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് പ്രമീള, സ്ഥലം കൊട്ടാരക്കര നെല്ലിക്കുന്നാണ്. എൻ്റെ ബിന്ദു ചേച്ചിക്ക് വേണ്ടി കുന്നിമണി ചെപ്പ് തോന്നുന്നു എന്ന് നോക്കും നേരം എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചാണ് പ്രമീള ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രമീള ചേച്ചിയുടെ സ്വന്തം ബിന്ദു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കുന്നിമണി ചെപ്പ് തോന്നുന്നു എന്നൊരു പാട്ട്, അതും പൊന്മട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലോ. നമ്മുടെ ചിത്രാമ്മ പാടി, ഒ എൻ വി കുറുപ്പ് സർ വരികൾ എഴുതി, ജോൺസൺ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0474-291-90-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90-952-6690-0. So keep on listening to Astraya FM 90, Nadinoppam, Nattarkoppam.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
3: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasit Cafe.
3: Yasit Cafe.
2: Ivide ishtam pole vaattu.
4: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായി ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സിന്ധു ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്?
5: അച്ഛൻ, അമ്മ, അനിയത്തി, മക്കൾ
4: എല്ലാരും ഉണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടോ? എല്ലാരും ഉണ്ടല്ലേ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
5: ഇല്ല,
4: കഴിക്കാൻ സമയമായിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് സിന്ധു ചേച്ചിക്ക് കേൾക്കേണ്ടത്?
5: കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നുള്ള പാട്ട്.
4: കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്ന പാട്ടാണ്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
5: ഉണ്ട്.
4: ആർക്ക് വേണ്ടിട്ടാ?
5: എന്റെ മക്കൾക്ക്.
4: ആ,

എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ കാട്ടു ചെമ്പകം പൂത്തോട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹായ് ആശ്രയ, എൻ്റെ പേര് അഖില, എൻ്റെ സ്ഥലം പനവേലി. എനിക്ക് ദുബായ് എന്ന സിനിമയിലെ ഒരു പാട്ടിൻ കാറ്റിൽ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് അഖില മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഖിലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ദുബായ് എന്ന സിനിമയിലെ വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു ഗിരീഷ് പുത്തഞ്ചേരി സർ. വരികൾ എഴുതിയ സുജാത മാമും അതുപോലെ തന്നെ നിഖിൽ മേനോൻ സാറും ശ്രീനിവാസ് സാറും എല്ലാവരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു പാട്ടാണ് ഒരു പാട്ടിൻ കാറ്റിൽ എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം, ടു ദ നമ്പർ 0474291904 2919 0909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526490 So keep on listening to Ashraya FM 90 Nadinoppam Naattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
2: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: FM 90 ഇനി ആകാശവാണി വാർത്തകൾ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഹരിയാന കാ നാം ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ. ആജ് യഹാ സേ ദേശ് കോ പെഹ്ലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ. ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാന കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ്കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ക്യാസിനുകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ ക്യാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. ക്യാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ ഇതിനെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റിസ്വാനയാണ്. റിസ്വാന മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് എൻ്റെ പേര് റിസ്വാന, എനിക്കിന്ന് ഒത്തൊരുമിച്ചൊരു ഗാനം സോങ് വെച്ച് തരുമോ? ഇന്ന് +1 റിസൾട്ട് വരുമല്ലേ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ആക്കിക്കോ, വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് റിസ്വാന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിസ്വാന പറഞ്ഞതുപോലെ +1 റിസൾട്ടിനായി കട്ട വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മകൻ്റെ അച്ഛൻ എന്ന സിനിമയിലെ ഒത്തൊരുമിച്ചൊരു ഗാനം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ പാടി, എം ജയചന്ദ്രൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അനിൽ പനച്ചൂരൻ സാർ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമസ്കാരം ആശ്രയ FM, ഞാൻ രാജി പനവേലി കണ്ണങ്കോട് നിന്നാണ്. ഉച്ചയ്ക്ക് 12 മണി ആകുമ്പോൾ തന്നെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നിങ്ങളുടെ പാട്ട് കേട്ടിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നും മുടങ്ങാതെ മെസ്സേജ് അയക്കും. മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രാജി ചേച്ചിക്ക് എന്തായാലും മണിച്ചേട്ടൻ്റെ ഒരു കിട്ടിലും പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വാഴ 2 സിനിമ കണ്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛനൊരു എന്നൊരു പാട്ട്. കലാഭവൻ മണിസാർ പാടിയേ, കലാഭവൻ മണിച്ചേട്ടൻ തന്നെ ലിറിക്സ് എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. സിദ്ധാർത്ഥൻ വിജയൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണല്ലേ. അപ്പോൾ ഈ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒത്തൊരുമിച്ച്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassid Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 12 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. മായ ചേച്ചി, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് നോക്കൂ. ഹലോ,
3: ആ മുട്ടറയിൽ നിന്ന് മായ എടുക്ക.
2: ചേച്ചി, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ, മായ ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
3: ഒന്നുമില്ല,
2: ഒന്നുമില്ല. ഭയങ്കരായിട്ട് നമുക്ക് എക്കോ അടിക്കുന്നുണ്ട്, അതാണ് വോളിയം കുറയ്ക്കാൻ പോകുന്നത്. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
3: ഓക്കെ.
2: മായ ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിൽ ഞാൻ, എന്റെ ചേട്ടൻ, രണ്ട് പിള്ളേര്.
2: ഓക്കെ, എല്ലാരും ഉണ്ട് അവിടെ. ഹലോ, പറഞ്ഞു പറഞ്ഞു.
3: ആ പറ,
2: കേൾക്കുന്നില്ലേ?
3: കേക്കാം കേക്കാം.
2: ഓക്കെ, പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിൽ എന്റെ പിള്ളേർ രണ്ടുണ്ട്, എന്റെ ചേട്ടനുണ്ട്, എന്റെ അമ്മയുണ്ട്.
2: എല്ലാരും ഉണ്ട് അവിടെ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ആ, ഞങ്ങളിപ്പോ കമ്പനിയിലിരിക്കുവോ?
2: കമ്പനിയിലിരിക്കാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ റേഡിയോ കേട്ടോണ്ടിരിക്കാന്ന് തോന്നുന്നു.
3: എല്ലാരും കേട്ടോണ്ടിരിക്കുവോ? എല്ലാ അമ്മമാരും ഉണ്ട്, ചേച്ചിമാരുണ്ട്.
2: എല്ലാ അമ്മമാർക്കും
3: വേണ്ടി മണിച്ചേട്ടന്റെ ഒരു പാട്ട്
2: ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരും. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ.
3: ആ, പിന്നെ കൊട്ടാരക്കര പള്ളിക്കയിൽ നിന്ന് പ്രസാദ് ഏട്ടനും കൂടെ വേണ്ടിയാണേ.
2: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ഉറപ്പായിട്ടും പ്രസാദ് ചേട്ടന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാം.
3: ആനക്കേടപ്പതും പൊന്നുണ്ടെന്നും പറഞ്ഞ് പാട്ട് ചോദിക്കത്തില്ലയോ?
2: ഓക്കെ ചേച്ചി, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് മണിച്ചേട്ടന്റെ ഒരു ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രസാദ് ചേട്ടനും, അതുപോലെ തന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മായ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കിട്ടിലം മണിച്ചേട്ടന്റെ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കൺമഷി എന്ന സിനിമയിലെ വളക്കിലിക്കണ കുഞ്ഞോളെ എന്ന പാട്ട്. എം ജയചന്ദ്രൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, എസ് രമേശൻ നായർ സാർ വരികൾ എഴുതി, കലാഭവൻ മണിച്ചേട്ടൻ പാടി. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്, എന്തായാലും മായ ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭഗവതിയാണ്. ഭഗവതി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ചേച്ചി, എൻ്റെ പേര് ഭഗവതി, വെട്ടിക്കവലയിൽ നിന്നാണ്. എനിക്ക് ARM സിനിമയിലെ കിളിയെ തത്തക്കിളിയെ സോങ് വെച്ച് തരണേ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി, ടൊവിനോ ഫാൻസിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് ഭഗവതി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ടൊവിനോ ഫാൻസിന് വേണ്ടിയിട്ട്, ARM സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണല്ലേ കിളിയെ തത്തക്കിളിയെ എന്ന പാട്ട്. അത് നമ്മളെല്ലാവരും എപ്പോഴും ഒരു സമയത്ത്, നമ്മുടെ ഒരു സമയത്ത് എന്നല്ല, ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് പാട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മനു മഞ്ജു സർ വരികൾ എഴുതി, KS ഹരിശങ്കർ ആൻഡ് അനില രാജീവ് ചേർന്ന് പാടി ബ്യൂട്ടിഫുള്ളാക്കി, ദിപു നിനാൻ തോമസ് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0094-2919-0 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-0090-952-6649-0090-0. So keep on listening to Astraya FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 26 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം റാംജി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? പാട്ട് പാടുന്നോ? ഇല്ല. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
3: ജാനകി അമ്മയെ വേദനയോടെ ഓർത്തുകൊണ്ട് എന്റെ അമ്മ ജാനകി അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്റെ അമ്മയുടെ പേരാ ജാനകി അമ്മയെന്ന്.
2: അതെ അല്ലേ? അപ്പൊ എന്തായാലും ജാനകി അമ്മയ്ക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരാം കേട്ടോ.
3: എല്ലാവർക്കും വേണ്ടി,
2: എല്ലാവർക്കും വേണ്ടി. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
3: ഓക്കെ ഓക്കെ, താങ്ക് യു.
2: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അണിയാത്ത വളകൾ എന്ന സിനിമയിൽ ഒരു മയിൽ പീലിയായി എന്ന പാട്ടാണ്. ഉമ്മർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് ബിച്ചു തിരുമല സാർ, വരികൾ എഴുതി ജാനകി അമ്മയും ബിച്ചു തിരുമല സാറും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ അമ്മയായിട്ടുള്ള ജാനകി അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് റാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റിൻസി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ FM. മൈ നെയിം ഈസ് റിൻസി ലിജിൻ ഫ്രം പ്ലാപ്പള്ളി. എനിക്ക് അപരിചിതൻ എന്ന മൂവിയിലെ കുയിൽ പാട്ടിന് ഊഞ്ഞാലാടാൻ എന്ന സോങ് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാണ് റിൻസി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും റിൻസി ചേച്ചിക്ക് വേണ്ടിയിട്ട് അപരിചിതൻ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ കുയിൽ പാട്ടിൽ ഊയാലാടൻ എന്ന പാട്ട്. സുരേഷ് പീറ്റേഴ്സ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പുതഞ്ചേരി സാർ വരികൾ എഴുതി, സുജാത മാം ചേർന്ന് പാടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2919090. 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490090. 9526690090. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട് ബൈ കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇപ്പോ കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെറിൻ ജോസ് ആണ്. ജെറിൻ ജോസ് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത് ബ്രോഡാഡിയിലെ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ജെറിൻ ജോസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജെറിൻ ജോസിന് വേണ്ടി എന്തായാലും കാണാക്കോയിലെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ബ്രോഡാഡി കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ദീപക് ദേവ് മ്യൂസിക് കമ്പോസ് ചെയ്ത്, വിനായക് ശശികുമാർ വരികൾ എഴുതി, യുഗൻ ഇമാനുവലും ആനി അമ്മയും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനയാണ്. അർജുന മെസ്സേജ് ചോദിച്ചിരിക്കുന്നത് ഹലോ ആശ്രിയ, എനിക്ക് കണ്ണോട് കണ്ണായിടം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് അർജുന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അർജുനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ കണ്ണോട് കണ്ണായിടം എന്ന പാട്ട്. അത് മൃദുല വാര്യരും ജോബ് കുര്യനും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പട്ടണം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Perepadans Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karnal.

0: രാജ്യത്തിന്റെ അറ്റം എവിടെയാണെന്നറിയോ? ലേസർ വെപ്പൻസ് ആരാണ് ഡെവലപ്പ് ചെയ്തെന്നറിയോ? AIയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയണോ? സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയണം. എല്ലാത്തിനും കൂടി ഒരൊറ്റ ആൻസർ. ലൗഡ് സ്പീക്കറിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റ്. മാറുന്ന ലോകത്തിലെ പുതുപുത്തൻ സാങ്കേതിക വിദ്യയും അതിന്റെ വളർച്ചയും പറ്റി അറിയാം ലൗഡ് സ്പീക്കറിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ. ലൗഡ് സ്പീക്കർ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90. Stay tuned.
1: യാസിക് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിബ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 50 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി ഒരു മെസ്സേജ് കൂടി നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജനയാണ്. അഞ്ജന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, എനിക്ക് മിൻസാരപ്പൂവേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരും. അപ്പൊ എന്തായാലും അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടയപ്പ എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് മിൻസാരപ്പൂവ എന്ന പാട്ട്. ശ്രീനിവാസ് ശ്രീറാം ആൻഡ് നിത്യശ്രീ മഹാദേവൻ ചേർന്ന് പാടി, എ ആർ റഹ്മാൻ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരെങ്കിലും എങ്ങും പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ, അതായത് നാളെ അനൗൺസ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ഓംസോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് പോകാനുള്ള സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ സുൽത്താന signing off.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതാ എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് കളർ തിയറിയെ പറ്റിയിട്ടാണ്. അതായത് ചില നിറങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ, ചിലത് കാണുമ്പോൾ നല്ല സമാധാനം തോന്നും, എന്നാൽ വേറെ ചില നിറങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരും. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി കളേഴ്സിന് പിന്നിൽ നമ്മുടെ മൈൻഡിനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സ്വാധീനിക്കാനും ഒക്കെ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഇതിന് പിന്നിലുള്ള ഒരു കിടിലൻ ശാസ്ത്രമുണ്ട്, അതാണ് കളർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കളർ തിയറിയെ പറ്റിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാനായിട്ട് പോകുന്നത്. ഈ കളർ തിയറിയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പ്രൈമറി കളേഴ്സ് ഉണ്ട്, സെക്കൻഡറി കളേഴ്സ് ഉണ്ട്, ടെറിഷറി കളേഴ്സ് ഉണ്ട്, ഇതൊക്കെ എന്താണെന്ന് കേട്ടറിയണ്ടേ? ആദ്യം തന്നെ പ്രൈമറി കളേഴ്സ് എന്താണെന്ന് കേൾക്കാം. അതായത് ഈ പ്രാഥമിക നിറങ്ങൾ, ഇവരാണ് ഇതിലെ യഥാർത്ഥ ബോസ്സുമാരെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് നമ്മുടെ ചുവപ്പ്, മഞ്ഞ, നീല, ഈ മൂന്ന് കളേഴ്സ് ആണ് ബോസ്. ഈ മൂന്ന് നിറങ്ങളെ വേറെ ഒരു നിറം കൂട്ടിക്കലർത്തിയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവ കിട്ടാനായിട്ട് പാടാണ്. എന്നാൽ സെക്കൻഡറി കളേഴ്സിലേക്ക് വരുമ്പോൾ ഈ ബോസുമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. മഞ്ഞയും ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ കിട്ടും, നീലയും മഞ്ഞയും ചേർന്ന് കഴിഞ്ഞാൽ പച്ച കിട്ടും, ചുവപ്പും നീലയും ചേർന്നാൽ വയലറ്റ് കിട്ടും. അങ്ങനെ അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബോസുമാരെ വെച്ചിട്ട് പല കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കളേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് അഥവാ ദ്വിതീയ നിറങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ടെറിഷറി കളേഴ്സ്. അതായത് ഒരു പ്രൈമറി നിറവും ഒരു സെക്കൻഡറി നിറവും വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. ഷെയ്ഡ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ലേഡീസിനായിരിക്കും അല്ലേ. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ന്യൂഡ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ നമ്മൾ നോക്കി വാങ്ങാറുണ്ട്, ഷെയ്ഡിലുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെ ടെറിഷറി കളേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈമറി കളറിലെ ഏതെങ്കിലും ഒരു കളറും അതുപോലെ സെക്കൻഡറി ടീമിൽ വരുന്ന ഒരു കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഷെയ്ഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എന്താണ് ഈ കളേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലായല്ലേ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കളർ തിയറി കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ കളർ തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും ഈ രണ്ട് കളേഴ്സ് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വിശപ്പുണരുമെന്നാണ് പറയുന്നത്. ഈ വലിയ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളുടെ ലോഗോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് KFC ആണെങ്കിലും മക്ഡൊണാൾഡ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, അതിപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കളർ ഒന്ന് ആവാഹിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാകും റെഡ്, യെല്ലോ ഈ കളേഴ്സ് ആണ് അതിൽ നിൽക്കുന്നത് അല്ലേ, ആ ലോഗോസിൽ. അപ്പോൾ ഭൂരിഭാഗം ഈ ഒരു കളേഴ്സ്, ഈ ഭൂരിഭാഗം ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളുടെ ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു റെഡും മഞ്ഞയും കളേഴ്സ് വെച്ചിട്ടായിരിക്കും. അതായത് നമ്മുടെ മനസ്സിൽ ഈ ഒരു കളേഴ്സ് കാണുന്ന സമയത്ത് വിശപ്പുണ്ടാകുമെന്നാണ് സൈക്കോളജിക്കലി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ടും ഈ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡുകളൊക്കെയും ഈ രണ്ട് കളേഴ്സിൽ വരുന്നത്. ഇനി നീല കളർ, ആക്ച്വലി ബ്ലൂ കളർ എന്ന് പറയുന്നത് വിശ്വസ്തതയുടെയും ശാന്തതയുടെയും നിറമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്ക് ആണെങ്കിലും ലിങ്ക്ഡ്ഇൻ ആണെങ്കിലും, അത് മാത്രമല്ല വലിയ വലിയ ബാങ്കുകളൊക്കെ ഉണ്ടാവില്ലേ, കാനറ ബാങ്ക്, SBI അങ്ങനെ ബാങ്കുകളൊക്കെ ആണെങ്കിലും അവരുടെ ബ്രാൻഡിങ്ങിന് നീല കളേഴ്സ് കൊടുക്കുന്നത്. അതായത് ആളുകൾക്ക് ഒരു വിശ്വാസം തോന്നിക്കണം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീല കളർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു നീല കളർ യൂസ് ചെയ്യുന്നതിന് പിന്നിലെ സൈക്കോളജി അതാണ്. ഈ സിനിമകളിൽ ഇപ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയിലാണെന്ന് വിചാരിക്കാം. അവർക്ക് ഒരു കളർ വീലിൽ നേരെ ഓപ്പോസിറ്റ് വരുന്ന നിറങ്ങളുള്ള വസ്ത്രങ്ങളായിരിക്കും കൊടുക്കുക. അതായത് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയും. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഫൈറ്റ് മൂഡ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതായിട്ട് തോന്നും. ആക്ച്വലി ഇതൊക്കെ കളർ തിയറിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ കളർ തിയറിയെ പറ്റി ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാനായിട്ട് ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ലൗഡ് സ്പീക്കർ
1: അറിവിന്റെ ആഘോഷം. ആക്ച്വലി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കളേഴ്സിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഈ കളേഴ്സിന്റെ വീലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാണ് വാം കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, ഈ കളേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് എനർജറ്റിക് ആയിട്ട് തോന്നും, സന്തോഷം വരും, ആവേശം കൂടും. ഈ വികാരങ്ങളൊക്കെ ഉണർത്താനായിട്ട് കഴിയുന്ന കളേഴ്സ് ആണ് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ കളേഴ്സ്. അപ്പൊ ഇതൊക്കെ നൽകാനായിട്ട് സാധിക്കുന്ന ഒരു കളറാണ് ഈ വാം കളേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആളുകളെ ശ്രദ്ധ ആകർഷിക്കേണ്ട ബോർഡുകൾക്കും പരസ്യങ്ങൾക്കും ഒക്കെ ഈ ഒരു കളർ നൽകുന്നത്. അടുത്തതാണ് കൂൾ കളേഴ്സ്. കൂൾ കളേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പച്ച കളറായിരിക്കും അല്ലെ. തണുത്ത നിറങ്ങൾ എന്നുണ്ടെങ്കിൽ പറയാം, നീല, പർപ്പിൾ, ഗ്രീൻ, ഇതൊക്കെ കൂൾ കളേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇവയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശാന്തതയും തണുപ്പും ഒക്കെ തോന്നൂലേ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ആ പച്ചപ്പിലേക്കൊന്ന് നോക്കിയാൽ, പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ശാന്തതയും ഒക്കെ ഓടിയെത്തുമല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കളേഴ്സ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെയാണ്. പച്ചയോ നീലയോ കലർന്നിട്ടുള്ള ലൈറ്റ് ഷെയ്ഡുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ശാന്തതയും ഒരു കൂൾ ആയിട്ടുള്ള ഒരു കാംനെസ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൂൾ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഹിറ്റായിട്ടുള്ള ചില കളർ കോമ്പിനേഷൻ ട്രിക്സുകൾ ഇവിടെ കേട്ടാലോ. ഈ ഡിസൈനർമാരും സിനിമാക്കാരും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ചില നിറക്കൂട്ടുകളുണ്ട്. അതായത് മോണോക്രോമാറ്റിക് ശൈലി. അതെന്താന്ന് പറഞ്ഞുതരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് ആർ ജെ അനുഷാണ്. അപ്പൊ മോണോക്രോമാറ്റിക് ശൈലി എന്താണ് എന്നാണ് അടുത്തതായിട്ട് കേട്ടറിയാൻ പോകുന്നത്. ഈ ഡിസൈനർമാരും സിനിമാക്കാരും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ചില നിറക്കൂട്ടുകളെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഒരൊറ്റ നിറത്തിന്റെ തന്നെ പലതരം ഷെയ്ഡുകൾ യൂസ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു മോണോക്രോമാറ്റിക് ശൈലി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലൈറ്റ് ബ്ലൂ, നേവി ബ്ലൂ, റോയൽ ബ്ലൂ, അങ്ങനെ നീലയുടെ കുറെ ഷെയ്ഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിനെയാണ് മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത്. ഇത് കാണാനായിട്ട് ഭയങ്കര ഒരു ലക്ഷറിയും പ്രീമിയം ലുക്കുമായിരിക്കും നൽകുന്നത്. ഇപ്പൊ ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അവര് അവരുടെ ലോഗോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള മോണോക്രോമാറ്റിക് ശൈലിയാണ്. ഇനി വേറൊരു മെത്തേഡാണ് അനലോഗസ് ശൈലി എന്ന് പറയുന്നത്. അതായത് കളർ വീലിൽ അടുത്തടുത്ത് കിടക്കുന്ന നിറങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോ മഞ്ഞയുടെ ഒപ്പം പച്ച, മഞ്ഞയുടെ അടുത്താണ് പച്ച വരുന്നത്. ആ ഒരു കളർ വീല് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോ മഞ്ഞ കലർന്ന ഒരു പച്ച പ്രകൃതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണല്ലേ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര സുഖം നൽകുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോ ചില ഡിസൈനേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള അനലോഗസ് മെത്തേഡുകളും യൂസ് ചെയ്യാറുണ്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഇനി സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണെന്നറിയോ, പറഞ്ഞുതരാം. ചുവപ്പ് നിറത്തെക്കാൾ വേഗത്തിൽ മനുഷ്യന് ശ്രദ്ധയിൽ പെടുന്ന നിറമാണ് ഈ മഞ്ഞ കളർ എന്ന് പറയുന്നത്. നമ്മുടെ വശങ്ങളിലുള്ള കാഴ്ചയില് ചുവപ്പിനേക്കാൾ 1.24 മടങ്ങ് വേഗത്തിൽ മഞ്ഞ നിറം തിരിച്ചറിയാനായിട്ട് തലച്ചോറിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ മഞ്ഞുമൂടി അന്തരീക്ഷത്തിലും അതുപോലെ മഴയത്തുമൊക്കെ വണ്ടി പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കാറുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് മഞ്ഞ നിറം നൽകുന്നത്. പിന്നെ പണ്ട് ആൺകുട്ടികളുടെ ഒരു സ്ഥിരം നിറമായിരുന്നു റോസ്, പിങ്ക്. എന്നാൽ ഇന്ന് നമ്മൾ പെൺകുട്ടികളുടെ നിറമായി പറയുന്ന ഒരു കളർ റോസ് ആണ്. 1920s ആൺകുട്ടികൾക്കായിരുന്നു കൂടുതൽ ഈ ഒരു പിങ്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുവപ്പിന്റെ ചെറിയ വകഭേദം ആയതുകൊണ്ടാണ് ഇത് കൂടുതൽ വീര്യമുള്ള നിറമായിട്ട് അന്ന് കണക്കാക്കിയിരുന്നത്. പിന്നെ ഫാഷൻ ഇൻഡസ്ട്രി മാറിയപ്പോഴാണ് അത് തിരിഞ്ഞു പോയത് കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ കളർ തിയറി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ലൗഡ് സ്പീക്കറിലൊരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണോ? അപ്പൊ സിനിമകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കളർ ഗ്രേഡിംഗ് ടെക്നിക് ആയിട്ടുള്ള ടീൽ ആൻഡ് ഓറഞ്ചിനെ പറ്റിയിട്ട് കേട്ട് കാണുവല്ലേ. അതായത് സ്കിൻ ടോൺ സാധാരണയായിട്ട് ഓറഞ്ച് മഞ്ഞ ഷെയ്ഡിലായിരിക്കുമല്ലേ നമ്മുടെയൊക്കെ. ഇതിന്റെ കോംപ്ലിമെന്ററി കളർ അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് നീല അല്ലെങ്കിൽ ടീൽ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഈ സ്ക്രീനിലെ പ്രധാന കഥാപാത്രങ്ങളെ മനുഷ്യരെയൊക്കെ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാനായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ആക്ച്വലി സഹായിക്കുന്നത്. ഇതിപ്പോ ഹോളിവുഡ് മുതൽ നമ്മുടെ മലയാളം സിനിമകൾ വരെ നോക്കുകയാണെങ്കിലും ഈ ഒരു ടെക്നിക്ക് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിനിമ കാണുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. സ്ക്രീനിലെ മനുഷ്യരെല്ലാം ഒരു ഓറഞ്ച് ഷെയ്ഡിലും ബാക്ക്ഗ്രൗണ്ട് മിക്കവാറും നീല അല്ലെങ്കിൽ ടീൽ നിറത്തിലും കാണുന്നത് വെറും ഒരു ഭംഗിക്ക് വേണ്ടിയല്ല, അതൊരു ടെക്നിക്കാണ് എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് മനസ്സിലാക്കുക. ഇനി നിറങ്ങളുടെ അർത്ഥം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതാണ് കേട്ടോ. അത് പറയാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ വെള്ള കളർ എടുക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വിവാഹങ്ങളുടെ നിറമാണ് വൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പല ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇത് ദുഃഖത്തിന്റെയോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളുടെയോ ഒക്കെ നിറമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഗുഡ് ഫ്രൈഡേ ഒക്കെ വരുന്ന സമയത്ത് ബ്ലാക്ക് കളറിലെ ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്, എന്നാൽ മെയിൻ ആയിട്ടും വൈറ്റ് കളറിലെ ഡ്രസ്സുകൾ ധരിക്കുന്നവരും ഉണ്ട്. അപ്പോ ചില ആളുകൾ വൈറ്റിനെ ദുഃഖത്തെ സിംബലൈസ് ചെയ്യാനായിട്ട് കാണിക്കുന്നു, എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഹാപ്പിനെസ് വിവാഹം ഇതിനൊക്കെ ഒരു മെയിൻ ആയിട്ടും ധരിക്കുന്നത് വൈറ്റ് ആണ്. ഇനി റെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചൈനയിലൊക്കെ ആണെങ്കിലും മറ്റും ഈ ചുവപ്പ് ഭാഗ്യത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെയും ഒക്കെ നിറമാണെന്നാണ് പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇത് അപകടത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒരു പ്രതികാരമാണല്ലോ. റെഡ് എന്ന് കേൾക്കുമ്പോൾ അപായം എന്നൊക്കെ ഉള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. എന്നാൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ അവർ അത് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു കളറായിട്ടാണ് കാണുന്നത്. ഇനി പർപ്പിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുരാതന കാലത്ത് പർപ്പിൾ നിറം നിർമ്മിക്കാനായിട്ട് വളരെ ചിലവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരും രാജ്ഞിമാരും മാത്രമേ ഈ ഒരു നിറം ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇന്നും പർപ്പിൾ എന്ന് പറയുന്നത് ഒരു റോയൽ കളറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു റോയൽ ലുക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ലൗഡ് സ്പീക്കറിലൊരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ കളർ തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ. ചില നിറങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല എങ്കിലും അവയുടെ സ്വാധീനം വളരെ വലുതാണ്. ഇപ്പൊ കറുപ്പിന്റെ കാര്യം പറയട്ടെ, പവർ, അതോറിറ്റി, ലക്ഷറി ഇതൊക്കെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ കാറുകളും കോർപ്പറേറ്റ് മീറ്റിങ്ങുകളും ഒക്കെ കറുപ്പിനെ സ്നേഹിക്കുന്നത്. ഇനി വെള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ ശുദ്ധി, വ്യക്തത, മിനിമലിസം, സ്പേസ് കൂടുതൽ തോന്നിപ്പിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഡിസൈനർമാര് വൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഗ്രേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്, പ്രൊഫഷണലിസം, അമിതമായിട്ടുള്ള വൈകാരികത ഇല്ലാതെ വളരെ പ്രായോഗികമായ കാര്യങ്ങളെ കാണാനായിട്ടൊക്കെ ഈ ഒരു ഗ്രേ കളർ യൂസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെക് കമ്പനികളിലേക്ക് കൂടുതലായിട്ടും ഗ്രേ കളർ യൂസ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ റൂമിന്റെ കളർ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. ചിലപ്പോൾ പച്ച കളർ ആയിരിക്കാം, അല്ലെങ്കിൽ നീലയായിരിക്കാം. ഇത്രയേതെങ്കിലും കളർ ആണെങ്കിലും നിങ്ങളിപ്പോ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കണം കേട്ടോ. കാരണം ഈ രണ്ട് കളറിനും നമ്മുടെ മൈൻഡിനെ കാം ആക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോ ചുവപ്പോ മഞ്ഞോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഒരട്ടിച്ചുപൊളി പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കന്നിയെ വന്നോളൂ. അപ്പൊ എന്തായാലും ഏത് മൈൻഡ് ആണെങ്കിലും ദാ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അപ്പൊ നമ്മളിങ്ങനെ കളർ തിയറിയെ പറ്റിയിട്ടാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി വെറും തിയറി അല്ലേ, ജീവിതത്തിൽ എവിടെ ഉപയോഗിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന പലർക്കും വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. അതായത് ഒരു ലൈവ് എക്സാമ്പിള്, നമ്മളെയൊക്കെ തിയേറ്ററിൽ ഇരുത്തി ശ്വാസം അടക്കി പിടിപ്പിച്ച ഒരു സിനിമയുണ്ട്, അതാണ് മഞ്ഞുമ്മൽ ബോയ്സ് അല്ലേ. ആ സിനിമയുടെ കളർ പാലറ്റ്, അതായത് അവർ ഉപയോഗിച്ച നിറങ്ങള് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും. അതായത് സംവിധായകൻ ചിദംബരവും ക്യാമറമാൻ ഷൈജു ഖാലിദും കൂടി കളർ തിയറി വെച്ച് നമ്മളെ എങ്ങനെയൊക്കെയാണ് ഇമോഷണലി കളിയാക്കിയത് എന്ന് നോക്കാം. അതായത് ഈ സിനിമ കൃത്യമായിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, ഇന്റർവെല്ലിന് മുൻപും ഇന്റർവെല്ലിന് ശേഷവും എവിടെയാണ് കളർ തിയറിയുടെ കളി. അതായത് ഭാഗം ഒന്നിൽ കാണിക്കുന്നത് കൊച്ചിയിലെ മഞ്ഞുമ്മലാണ് അല്ലെ. സിനിമയുടെ ആദ്യ പകുതിയിൽ നമ്മുടെ മെയിൻ താരങ്ങളെ കൊച്ചിയിൽ ജീവിക്കുന്നതും കല്യാണം കൂടുന്നതും ടൂറ് പോകുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അവിടെ ഭൂരിഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് വാം കളേഴ്സ് ആണല്ലേ, അതായത് മഞ്ഞ, ഓറഞ്ച്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുകൾ. ഇതൊക്കെ എന്തിനാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ കളേഴ്സ് സൗഹൃദം, സന്തോഷം, ഊഷ്മളത, സുരക്ഷിതത്വം ഇവയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കൂട്ടുകാർക്കിടയിലുള്ള സ്നേഹമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു ലൈറ്റിംഗ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പോലും അറിയാതെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഗുണ കേവ് ആണ് കാണിക്കുന്നത്. ഇവിടെ കൊടക്കനാലിലെ ഗുണ കേവിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് സിനിമയുടെ ആ ഒരു കളർ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ പിന്നെ വാം കളേഴ്സ് ഇല്ല, പകരം വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ, ഇരുണ്ട നീല, ചാര നിറം, ഇത്തരത്തിലുള്ള കളേഴ്സ് ആണ്. ഇവിടെയുള്ള ഒരു സൈക്കോളജിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൂൾ ആൻഡ് ഡാർക്ക് കളേഴ്സ് പേടി, ഒറ്റപ്പെടൽ, അപകടം, തണുപ്പ്, ഇത്തരത്തിലുള്ള വികാരങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സുഭാഷ കുടിയിലേക്ക് വീഴുന്നതോടുകൂടിയിട്ട് ബാക്കി സുഹൃത്തുക്കളുടെ മനസ്സിലെ ഭയവും നിരാശയും ഒക്കെ ഈ നിറങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് അട്ടിക്കുകയാണ് ആ ഒരു സമയത്ത് സംഭവിക്കുന്നത്. ഇനി സിനിമയുടെ അവസാനം സുഭാഷിനെ രക്ഷപ്പെടുത്തി തിരിച്ച് നാട്ടിലെത്തിക്കുമ്പോൾ വീണ്ടും ആ പഴയ മഞ്ഞ കലർന്നൊരു വാം ടോണിലേക്ക് സിനിമ തിരികെ വരുമല്ലേ. അതോടുകൂടിയിട്ട് നമ്മുടെ മനസ്സിലും ഇവിടെ നിന്നില്ലാത്ത ഒരു സമാധാനം കടന്നു വരും. ഓ, ഇനി ഒന്നിനും പേടിക്കാനില്ല, അവര് സുരക്ഷിതരാണ് എന്നുള്ള ഒരു മൈൻഡ്, ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരുമല്ലേ. അപ്പോ ആ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഡയലോഗുകളും സംഗീതത്തിനും ഒപ്പം നിറങ്ങൾ കൂടിയാണ് ആ ഒരു സിനിമയുടെ കഥ പറഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോ അടുത്ത തവണ ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കാണുമ്പോൾ ഈ ഒരു കളർ തിയറി കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കാണാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ. ആക്ച്വലി കുമ്പളങ്ങി നൈറ്റ്സ് ഭംഗിയുള്ള വീടും പേടിപ്പെടുത്തുന്ന വീടും, രണ്ട് സിറ്റുവേഷൻസ് നമുക്കതിൽ കാണാം. ഇവിടെയും സംവിധായകനും ക്യാമറാമാനും ഒരു കളർ തിയറി യൂസ് ചെയ്തിട്ടുണ്ട്. ആ നാല് സഹോദരന്മാർ താമസിക്കുന്ന പണി തീരാത്ത വീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എപ്പോഴും ഒരു ഗോൾഡൻ ലൈറ്റിംഗ് ആണ്. മഞ്ഞ വെളിച്ചം, കായലിന്റെ പശ്ചാത്തലം, മൺചുവരുകൾ, അത് കാണിക്കുമ്പോൾ ആ വീട് എത്ര അലങ്കോലമാണെങ്കിലും നമുക്ക് അവിടെ ഒരു സ്നേഹം, ഒരു ഊഷ്മളതയും ഒക്കെ നമുക്ക് അറിയാതെ തന്നെ ഫീൽ ചെയ്യും. എന്നാലും നമ്മൾ നേരെ ഷമ്മയുടെ വീടൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഫോർത്ത് പാസിൽ അവതരിപ്പിച്ച ആ ഒരു ഷമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കളേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി മാറുമല്ലേ. അവിടെ ഒരു വെളുത്ത ലൈറ്റുകള്, പച്ച കലർന്ന നീല ഷെയ്ഡുകള് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയി അടുക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ആ വല്ലാത്ത വിളറിയ നിറങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയും പേടിയും ഒക്കെ കടന്നു വരുമല്ലേ. ഷമ്മയുടെ ആ ഒരു സൈക്കോ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ പാലറ്റ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ പാലറ്റ് ആക്ച്വലി വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാല്ലേ. ഒരു വീടിന്റെ നിറം കണ്ട് അവിടെയുള്ള ആളുകളെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയുടെ വീടല്ലേ. ആ ഒരു വീട് കണ്ട നമുക്ക് മനസ്സിലാവും ആ ഒരു സൈക്കോ വൈബ് വരാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ആ വിളറിയ കളേഴ്സ് അല്ലേ. അതുപോലെ തന്നെ തല്ലുമാല എന്ന സിനിമ എടുക്കുകയാണെങ്കിലും യൂത്തിനെ ഭ്രാന്ത് പിടിപ്പിച്ച ഒരു മൂവി തന്നെയാണ് തല്ലുമാല എന്ന സിനിമ. ഇവിടെ കളർ സാച്ചുറേഷൻ ഒരു 6-8 എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഈ ഒരു സിനിമയിൽ പ്രകൃതിദത്തമായിട്ടുള്ള നിറങ്ങളല്ല അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പകരം പർപ്പിൾ, നിയോൺ ഗ്രീൻ, ബ്രൈറ്റ് പിങ്ക്, കടും നീല തുടങ്ങിയിട്ടുള്ള നിറങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഹൈപ്പർ റിയലിസം എന്ന് വേണമെങ്കിലും പറയാം. ഇന്നത്തെ ജനറേഷൻ സോഷ്യൽ മീഡിയ ലൈഫ്, ഇൻസ്റ്റഗ്രാം റീലുകൾ, ഫാസ്റ്റ് ലൈഫ്, അടിപിടികൾ എന്നിവയുടെയൊക്കെ ആ ഒരു എനർജിയും ആവേശവും ഒക്കെ സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് ഇത്തരം ബ്രൈറ്റ് നിയോൺ നിറങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെയും ഒരു കളറിന്റെ മനഃശാസ്ത്രമുണ്ട്. തല്ലുമാല കണ്ട് കണ്ണു തള്ളാത്തവര് കുറവായിരിക്കും അല്ലെ. ആ സിനിമ ആ പടത്തിന് ഒരു പ്രത്യേക എനർജി തന്നത് അവിടുത്തെ ആ ഒരു നിയോൺ കളേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇൻസ്റ്റഗ്രാം റീൽസിന്റെ ആ ഒരു വൈബ് തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ആ ഒരു നിറക്കൂട്ടുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണല്ലേ. നമ്മളിക്കും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അപ്പോൾ കളർ തിയറിയെ പറ്റി പറഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്സ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ അനുഷ. അപ്പൊ കളർ സൈക്കോളജിയെ പറ്റിയിട്ടായിരുന്നു നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാണുന്ന നിറങ്ങൾക്ക് നമ്മുടെ തലച്ചോറിനെ ഉണർത്താനും മൂഡ് മാറ്റാനും ചില പ്രത്യേക തീരുമാനങ്ങൾ എടുപ്പിക്കാനും ഒക്കെ കഴിവുണ്ട്. വലിയ ബ്രാൻഡുകളും പരസ്യ കമ്പനികളും ഉപഭോക്താക്കളെ ആകർഷിക്കാനായിട്ട് ഈ ഒരു സൈക്കോളജി കൃത്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ കളേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിയാലോ. അതായത് ഇപ്പൊ റെഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, റെഡ് മെയിൻ ആയിട്ടും പ്രണയം, അപകടം, ധീരത, ആവേശം, വിശപ്പ് തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചുവപ്പ് നിറം നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രം. മെയിൻ ആയിട്ടും ഈ ഭക്ഷണശാലകളുടെ ബോർഡുകളിൽ ചുവപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു നിറം വിശപ്പ് കൂട്ടാനായിട്ട് സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ റീറ്റെയിൽ ഷോപ്പുകളിൽ സെയിൽ ബോർഡുകൾക്ക് ചുവപ്പ് നൽകുന്നത് ഉപഭോക്താക്കളിൽ അത് പെട്ടെന്ന് വാങ്ങണം എന്നുള്ള ഒരു തിടുക്കം കൂട്ടാനാണ്. അപ്പൊ അത്തരത്തിലുള്ള പല സൈക്കോളജിയും ഈ ഒരു റെഡ് കളറിന് പുറകിലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നീലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നീല പ്രധാനമായിട്ടും സമാധാനം, വിശ്വാസ്യത, ബുദ്ധിശക്തി, സുരക്ഷിതത്വം, ഇതൊക്കെ ഇത്തരം വികാരങ്ങളാണ് എടുത്തു കാട്ടുന്നത്. സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ മനസ്സിന് ശാന്തത നൽകുന്ന ഒരു നിറമാണ് നീല കളർ. ഒരു ബ്രാൻഡിനോട് ആളുകൾക്ക് വിശ്വാസ്യത തോന്നിക്കാനായിട്ട് നീല സഹായിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയകളും ബാങ്കുകളും നീല നിറം ലോഗോകളിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മഞ്ഞയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, മഞ്ഞ പ്രധാനമായിട്ടും സന്തോഷം, പ്രത്യാശ, ഊർജം, ജാഗ്രത ഇതൊക്കെയാണ് നൽകുന്നത്. നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ ഉൽപാദനം കൂട്ടാനായിട്ട് മഞ്ഞയ്ക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് സന്തോഷം നൽകുന്ന ഒരു ഹോർമോണാണ് ഈ ഒരു സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കളറാണ് മഞ്ഞ കളർ. പ്രധാനമായിട്ടും നമ്മുടെ ശ്രദ്ധയൊക്കെ ആകർഷിക്കാൻ ഏറ്റവും മികച്ച നിറമായത് കൊണ്ട് തന്നെ ഈ ടാക്സികൾക്കും സ്കൂൾ ബസ്സുകൾക്കും ഒക്കെ മഞ്ഞ നിറം നൽകാറുണ്ട്. ഇനി പച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, പച്ച പ്രധാനമായിട്ടും ആരോഗ്യം, പ്രകൃതി, സമ്പത്ത്, സമാധാനം, പുതുമയൊക്കെ നൽകാനായിട്ട് സഹായിക്കുന്നു. കണ്ണിന് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കളർ കൂടിയാണ് ഈ പച്ച കളർ. സ്ട്രെസ് കുറയ്ക്കാനൊക്കെ പച്ച അടിപൊളിയാണ് കേട്ടോ. ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഹോസ്പിറ്റലുകൾ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ബ്രാൻഡുകൾക്കൊക്കെയാണ് മെയിനായിട്ടും പച്ച നൽകി വരുന്നത്. ഇനി കറുപ്പിന്റെയും വെളുപ്പിന്റെയും ഒരു കാര്യം കൂടി പറയാം. കറുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അധികാരം, ആഡംബരം, രഹസ്യാത്മകത, പ്രമുഖ ലക്ഷറി ബ്രാൻഡുകളൊക്കെയാണ് മെയിനായിട്ടും കറുപ്പ് കളർ വൻതോതിൽ യൂസ് ചെയ്യുന്നത്. വെള്ളയാണെങ്കിൽ ശുദ്ധി, ലാളിത്യം, സമാധാനം ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയുടെ പ്രതീകമായിട്ടും മെഡിക്കൽ മേഖലകളിൽ വൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാലും നമ്മൾ ഇന്ന് ധരിച്ചിട്ടുള്ളത് എന്ത് വസ്ത്രമാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് നമ്മുടെ മൂഡിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുമല്ലേ. കാരണം കളേഴ്സിന്റെ തിയറി ഏകദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാണുന്ന ഓരോ നിറത്തിനും നമ്മുടെ മനസ്സിനെ മാറ്റാനുള്ള പവർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. എന്തായാലും ഇനി ഒരു നിറം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം കളേഴ്സിലുള്ള ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഗുഡ് ഈവനിങ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൈഡേ ഈവനിങ്ങിൽ ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്, 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ത്രൂ ഔട്ട് ദിസ് വീക്ക് നമ്മുടെ ഗെയിമിൽ പങ്കെടുത്തവർ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞവരെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അവരിൽ നിന്നും ഒരാളെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ആ ഒരു ലക്കി വിന്നർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ ഈ വീക്കിലെ ഭാഗ്യശാലി ആരാണെന്ന് അറിയാനായിട്ട് ഷോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ അവസാനമായിരിക്കും ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് അട്ടിപൊളിയായിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം 2 സൂപ്പർ ഹൈറ്റ് പാട്ടുകൾ കേൾക്കാം മാസ്റ്ററി ഓഫ് പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்ட் சமீபம் புலமன் கொட்டாரக்கரா.
2: Once again, welcome back to APL with me, RJ Anamika. Studio clock ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം കോംപ്ലിക്കേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. മലയാളത്തിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന, അതായത് കുറച്ച് ട്രോൾസിലും മീംസിലും ഒക്കെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഡയലോഗ്സ് ആണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ഡയലോഗ് ഏത് ഫിലിമിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
3: വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി.
4: എന്താടാ അവിടെ?
5: ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ?
2: യെസ്, ഈ ഒരു ഓഡിയോയ്ക്ക് ക്ലൂവിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എല്ലാവരും അറിയാവുന്ന ഒരു ഒരുപാട് കേട്ടിട്ടുള്ള, അതായത് ട്രോൾസിലും മീംസിലും ഒക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് നമ്മുടെ ജയറാമും ശോഭനയും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് കൂടിയാണ്. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0491909074 2919 0909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ദീപക് ദേവ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കൂളായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി.
7: എന്താടാ അവിടെ?
8: ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ?
9: യെസ്, ഒരുപാട് കോമഡി സീനുകൾ കൊണ്ട് സമ്പന്നമായ ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇതിപ്പോ കേട്ടത്. അപ്പൊ ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേലെ പറമ്പിൽ ആൺവീട്. രതീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേലെ പറമ്പിലെ ആൺവീട്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേലെ പറമ്പിൽ ആൺവീട്. വിഷ്ണു, റോബിൻ, റോഷൻ, ദീപുഷേട്ടൻ, സഹദേവൻ ചേട്ടൻ, മിനിച്ചേച്ചി, അനു, പാർവതി, സാജന ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മേലെ പറമ്പിൽ ആൺവീട് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജഗതി ചേട്ടൻ മനോഹരമാക്കി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. ഒരുപാട് കോമഡി സീൻസ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ രാജസേനൻ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ജയറാം, ശോഭന എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
10: ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TVയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ യതുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം.
9: യെസ്, നമ്മുടെ ലാലേട്ടന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗാണ്. 1989 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗാണ്. ഇത് ഏത് ഫിലിമിലെ ഓഡിയോ ക്ലിപ്പ് ആണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മല്ലുസേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിന് മുന്നേ നമ്മുടെ ലാലേട്ടന്റെ ഒരു ഹിറ്റായിട്ടുള്ള ഡയലോഗ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡയലോഗ് ഇതായിരുന്നു.
3: ശ്യാമമേഘമേ നീ ഏതുകുല സ്നേഹ തൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TVയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ യതുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം.
2: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗ് ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ ചേർന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. രേവതി ചേച്ചി, ദീപു ചേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, തങ്കമ്മന ടീച്ചർ, രതീഷ് ചേട്ടൻ, മജീദിക്ക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അധിപൻ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വന്ദനം. ഓക്കെ, നമ്മുടെ സഹദേവൻ ചേട്ടന്റെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കുകയാണ്. വന്ദനം എന്ന സിനിമയല്ല, അധിപൻ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് കേട്ടോ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1989 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ലാലേട്ടനും പാർവതിയും ഒന്നിച്ചഭിനയിച്ച ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയായിരുന്നു. കെ മധുവാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ പോലെ തന്നെ, ഈ സിനിമ മനോഹരമായ പോലെ തന്നെ സിനിമയിലെ പാട്ടുകളും അത്രമേൽ മനോഹരമാണ്. എന്തായാലും മനസ്സാസ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
4: ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്.
5: ഞാൻ ഈ നാട്ടുകാരനാണ്.
4: ഞാൻ ഈ നാട്ടുകാരനല്ല.
5: ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല.
4: ഈ ഭൂമിക്കേ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു
5: ഈ നാട് അല്പം പെശക.
4: ഞാനും
5: ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: യെസ്, നമ്മുടെ ശ്രീനിവാസനും മമ്മൂക്കയും തമ്മിലുള്ള കോംബോ ഏറ്റവും മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗാണ്. നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ്. ദിലീപും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നൽകാൻ സാധിക്കുന്ന ക്ലൂസ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0417490 0474 219 1909 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0909. അധിപൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: Army.
1: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച ഓഡിയോ
2: ഇതായിരുന്നു.
3: ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം.
2: ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്.
3: ഞാൻ ഈ നാട്ടുകാരനാണ്.
2: ഞാൻ ഈ നാട്ടുകാരനല്ല.
3: ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല.
2: ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും
3: ഈ നാട് അല്പം പെശക.
2: ഞാനും
3: ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
1: ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ഇതാരാണ്? ജ്യോതിർഷിവ. റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ?
4: ഹലോ
1: ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ ജ്യോതിർഷിവ?
4: നല്ല വിശേഷം,
1: സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ?
4: കുടിച്ചു.
1: റെഡി ആയിട്ടിരിക്കുവാണല്ലേ ആൻസർ പറയാനായിട്ട്? നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
4: കേട്ട്.
1: സിനിമ ഏതാണെന്ന് മനസ്സിലായോ? എന്ന ആൻസർ പറഞ്ഞോളൂ. മേഘം. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. ഇതിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? അവര് മാത്രമേ ഉള്ളോ? ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു നടനും കൂടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നായകൻ, നമ്മൾ ജനപ്രിയ നായകൻ എന്നൊക്കെ വിളിക്കും. ദിലീപാണോ?
4: ഹലോ
1: ദിലീപാണോ?
4: ഹലോ
1: ഹലോ ഹലോ
4: ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ടോ? ദിലീപാണോ? അപ്പൊ ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ ജ്യോതിർഷിവ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ജ്യോതിർഷിവയായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ ചേർന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. വിഷ്ണു, വിജയ ചേച്ചി, ഷമി ചേച്ചി, അതുപോലെ ജ്യോതിർഷിവ മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുണ്ട് മേഘം എന്ന ആൻസർ. അതുപോലെ തന്നെ അർച്ചന ചേച്ചി, തങ്കമ്മ ടീച്ചർ, രേവതി ചേച്ചി, ദീപു ചേട്ടൻ, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം എന്ന് തന്നെയാണ്. മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം എന്ന് തന്നെയാണ്. റോഷൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മേഘം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് മേഘം. നമ്മുടെ ശ്രീനിവാസനും മമ്മൂക്കയും ദിലീപും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ഇതാണ്.
5: ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങിത്തറിയാ.
1: യെസ്, ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് ക്ലൂ തരേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു സിനിമയാണ് നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് കോമഡി സീൻസ് ഉള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീൻ കാണാനായിട്ട് ഭയങ്കര രസമാണല്ലോ. നമ്മുടെ ഇന്നസെന്റ് സാർ തിലകൻ സാറിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. സോ സിനിമ കിട്ടിയെങ്കിൽ വിളിക്കാം. ലൈവ് വിലേക്ക് ടു ദ നമ്പർ 0491909074 2919 0909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കൊണ്ട് വരക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങിത്തറിയ ധൈര്യം, നീ എങ്കിലും വടപ്പുറത്തേക്ക്.
5: യെസ്, നമ്മുടെ പ്രിയദേശൻ സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ, ഓഹോ, കുറച്ച് വെറൈറ്റി ആയി പോയല്ലോ. കൊള്ളാം കൊള്ളാം, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു മണിശേഷിയോട് എങ്ങാനും പറയുന്നതാണോ എന്നുള്ളത്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, അജയ് മണി ചേട്ടൻ നല്ല രീതിയിൽ ഡയലോഗ് ഒക്കെ പറഞ്ഞു, പക്ഷേ കോള് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. റേഞ്ചിന് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, ഒരു ലോഡ് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിത്രം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിയറ്റ്നാം കോളനി. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. മജീദ് ഖാ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കിലുക്കം. റോഷൻ, വിഷ്ണു, അതുപോലെ വിജയ് ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഷമിച്ചേച്ചി, ദീപുചേട്ടൻ, ജ്യോതിശിവ, തങ്കമ്മിന് ടീച്ചർ, രേവതി ചേച്ചി, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കിലുക്കം എന്ന് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് കിലുക്കം എന്ന സിനിമയാണ് കേട്ടോ. നമ്മുടെ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളൊരു കോമഡി മൂവിയാണ്. ഒരുപാട് കോമഡി സീൻസ് ഉള്ള ഒരു സിനിമയാണല്ലോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. അടുത്ത ഓഡിയോ ഇതാണ്.
6: ഡ്രൈവറെ തസിദാരെ വീഡിയോ കേക്കണോ? നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. തനിക്കൊരു സത്യം അറിയാം. പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവലിൽ എന്ന നോവലിസ്റ്റ് സി വി രാജമ്മ ഞാനാ. ഞാനാകുന്ന നോവലിസ്റ്റ് സി വി രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200 കൂടുതലാ അറിയാം. ഇവിടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്താണ് ഇതെങ്ങോട്ട് ഓടിക്കുന്നത്.
5: അതെ, നമുക്ക് ചോദിച്ചു പോകാം. ഒരുപാട് ട്രോൾസിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്, ലാലേട്ടന്റെ ഒരു ഡയലോഗാണ്. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: നമുക്ക് ചോദിച്ചു പോവാം. തനിക്കൊരു സത്യം അറിയോ? പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവല് എന്ന നോവലിസ്റ്റ് CV രാജമ്മ ഞാനാ. ഞാനാകുന്ന നോവലിസ്റ്റ് CV രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200 കൂടുതലാ അറിയോ? ഇവിടെ ഒരു അന്തവും കുന്തമില്ലാതെ താനിത് ഇങ്ങോട്ട് ഓടിക്കുന്നത്. ഇവിടെ ഡ്രൈവറെ താസിദാരുടെ വീഡിയോ കേക്കണോ? നമുക്ക് ചോദിച്ചു പോവാം.
1: യെസ്, ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അയാൾ കഥയെഴുതുകയാണ്. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ ചേർന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അയാൾ കഥയെഴുതുകയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അയാൾ കഥയെഴുതുകയാണ്. സാവിത്രി ചേച്ചി, അർച്ചന ചേച്ചി, പ്രവീൺ, വിഷ്ണു, സഹദേവൻ ചേട്ടൻ, രേവതി ചേച്ചി, റോഷൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അയാൾ കഥ എഴുതുകയാണ്. ജ്യോതിർ ശിവ, ഷമി ചേച്ചി, മജീദിക്ക, തങ്കമ്മ ടീച്ചർ, ദീപു ചേട്ടൻ, ഫൈനലി മനോജ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അയാൾ കഥയെഴുതുകയാണ് എന്ന് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത് അയാൾ കഥയെഴുതുകയാണ് എന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. 1998 റിലീസായിട്ടുള്ള സിനിമയാണ്. കമൽ സംവിധാനം ചെയ്ത സിനിമയാണ്. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഒരു സിനിമ കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
3: ഞെട്ടിക്കുന്ന വാർത്തയാണ്
4: ആശാനെ.
3: ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഓട്ടയും ഉണ്ടല്ലോ.
4: അയ്യോ, ഇത് ഇവന്മാരെപ്പോ എടുത്തു?
3: കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു.
4: ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി?
1: യെസ്, നമ്മുടെ മാണി സി കാപ്പൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോമഡി മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ജനാർദ്ദനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാണ് എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏത് ഫിലിമിലെ ഡയലോഗാണ് എന്നുള്ളത്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-2919-0-0-0-4-2-9-1-9-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. അയാൾ കഥയെഴുതുകയാണ് എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunameenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur. Aljo, Vilakkuravinte Vismayam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഓട്ടയും ഉണ്ടല്ലോ.
2: അയ്യോ, ഇത് ഇവന്മാർ എപ്പോ എടുത്തു?
1: കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലകൃതയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു.
2: ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി?
3: യെസ്, ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറെ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുകന്യ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നാണ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, റാംജി റാവു സ്പീക്കിംഗ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ്. സഹദേവൻ ചേട്ടൻ, സാവിത്രി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഇൻ ഹരിഹർ നഗർ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ്. രേവതി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, റാംജി റാവു സ്പീക്കിംഗ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ്. റോഷൻ, മജീദിക്ക, പ്രവീൺ, രതീഷ് ചേട്ടൻ, അനുഗ്രഹ, ഐശ്വര്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന് തന്നെയാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നാണ് കേട്ടോ. ഇതിന്റെ ഫ്രാഞ്ചൈസിൽ വന്നിട്ടുള്ള മറ്റൊരു സിനിമയായിരുന്നു റാംജി റാവു സ്പീക്കിംഗ്. ആൻഡ് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു മാന്നാർ മത്തായി സ്പീക്കിംഗ് 2. നമ്മുടെ മാണി സി കാപ്പൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ്. 1995 റിലീസ് ആയിട്ടുള്ള ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു. നമ്മുടെ മുകേഷ്, സായികുമാർ, ഇന്നസെന്റ് ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഈ വീക്കിലെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത്തവണത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് ജ്യോതിർ ശിവ. ജ്യോതിർ ശിവ, കൺഗ്രാചുലേഷൻസ്. ഗിഫ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. ജ്യോതിർ ശിവയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി സമ്മാനമാണ് കേട്ടോ. അപ്പൊ ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 55 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

0: ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. ദുൽഖർ സൽമാന്റെ 25-ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയോടെ തിയേറ്ററുകളിലെത്തി ഒരുപാട് കയ്യടികൾ നേടിയ ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ.
1: ഹായ് ഹലോ നമസ്കാരം,
0: ദുൽഖർ നായകനായ മലയാള ചിത്രം വരനെ ആവശ്യമുണ്ട് എന്ന ആ ഒരു മലയാള മൂവി റിലീസിനിറങ്ങി പ്രദർശനം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ ഒരു തമിഴ് ചിത്രവും റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത്. നവാഗതനായ തേസിംഗ് പെരിയസ്വാമിയാണ് കേട്ടോ സിനിമയുടെ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ചത്. ഒരു റൊമാന്റിക് ചിത്രം എന്ന നിലയിൽ ആരംഭിച്ച് പിന്നീട് പ്രൊഡക്ട് ഡാംബറിംഗിന്റെയും ഹൈടെക് മോഷണത്തിന്റെയും വഴികളിലൂടെ നിരവധി ട്വിസ്റ്റുകളുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു മൂവിയാണ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ.
2: സോറി ചേട്ടാ, 10 രൂപ ചേഞ്ച് ഇല്ല. അതാ
3: അതിന് ഇവിടെ ചോക്ലേറ്റ് തന്നാൽ എങ്ങനെയാ മാഡം?
2: നിങ്ങളും ചേഞ്ച് ഇല്ലാത്ത ചോക്ലേറ്റ് തന്നില്ലേ, ഞാൻ വാങ്ങിയല്ലോ.
3: മാഡം അത് 1 രൂപയല്ലേ മാഡം, നിങ്ങൾ 10 രൂപ തന്നാ എങ്ങനെയാ?
2: എന്താ 1 രൂപയായാൽ അതും കാശല്ലേ?
3: അത് 1 രൂപയും 10 രൂപയും ഒന്നാണോ മാഡം?
2: ഒന്ന് തന്നെയാ. ബുദ്ധിമുട്ടി സമ്പാദിച്ച 1 രൂപയൊന്നാ 10 രൂപയൊന്നാ. ആക്ച്വലി നിങ്ങൾ ഈ ചോക്ലേറ്റ് തന്നത് ഒരു ബിസിനസ് അല്ലേ, എനിക്ക് വേണ്ടാഞ്ഞിട്ട് നിങ്ങൾ ഇതെനിക്ക് വിറ്റില്ലേ? എങ്ങനെ പോയാലും ഇതിലൊരു 20 പൈസ ലാഭം നിങ്ങൾക്ക് കിട്ടുമല്ലേ. ഇതുപോലെ 1 ദിവസം 100 പേർക്ക് കൊടുത്താൽ മതി, 20 രൂപ നിങ്ങൾക്ക് ലാഭം. അതിന് പ്രകാരമാണെങ്കിൽ 1 മാസത്തേക്ക്.
3: സോറി.
0: റൊമാന്റിക് ചിത്രത്തിൽ നിന്നും ത്രില്ലറിലേക്കും റൊമാന്റിക് ത്രില്ലിലേക്കും ഈ സിനിമയുടെ കഥ വഴിമാറുമ്പോൾ പ്രേക്ഷകരുടെ മുൻവിധികളെയും സംവിധായകൻ ബുദ്ധിപരമായിട്ട് മറികടക്കുകയാണ്. അപ്രതീക്ഷിതമായ ട്വിസ്റ്റോടെയാണ് ചിത്രത്തിന്റെ 1-ാം പാതി അവസാനിക്കുന്നത് തന്നെ കേട്ടോ. പിന്നീട് കംപ്ലീറ്റ് ആയിട്ടും ഹൈടെക്കായി ചിത്രം മാറുകയാണ്. അവിടെയും പ്രേക്ഷകന്റെ യുക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അലസമായ അവതരണമല്ല ചിത്രത്തിന്റേത്. ഹ്യൂമറിൽ ഊന്നിയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറയുന്നത്. നായകനായി ദുൽഖർ എത്തുമ്പോൾ സഹതാരമായി എത്തുന്ന രക്ഷനും ചിത്രത്തിൽ തുല്യ പ്രാധാന്യമുണ്ട്. ചിത്രത്തിലെ നന്മരംഗങ്ങളിൽ സ്കോർ ചെയ്യുന്നത് രക്ഷനാണ്.
4: Hey, don't worry. നമുക്കറിയാവുന്ന ചേട്ടാ,
5: ചേട്ടാ വണ്ടി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണ എന്തിനാ?
6: അധികം ചിരിച്ച ആയുസ് കൂടുമെന്നല്ലേ പറയാറ്, അതുപോലെ എഞ്ചിനുവരെ കൂടും
5: നോക്കിയത്. ഇപ്പൊ സ്റ്റാറ്റസ് എന്താന്ന് പറയട്ടെ,
6: ഇത് വെറും തൂക്കടാ പണിയല്ലേ, 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാന്ന്.
5: ചേട്ടാ ഒരു 200 വരാ, ഒരു 2 hours ആവും പറ.
7: ഇവനാരാടാ?
5: ലവ് സെറ്റപ്പ് ആവട്ടെ
6: ചേട്ടാ. ലവ് സെറ്റപ്പ്?
5: സിൻസിയർ ആയിട്ട് ഡീപ്പായിട്ട് ഉള്ളിൽ നിന്ന് വരില്ലേ, ആ ലവ് ആണ്.
0: ഋതു വർമ്മയും നിരഞ്ജിനിയുമാണ് ചിത്രത്തിലെ നായികമാർ. ഇരുവരും പ്രകടനത്തിൽ മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. സിനിമയിലെ മർമ്മപ്രധാന കഥാപാത്രമായിട്ട് ഗൗതം വാസുദേവ് മേനോനും എത്തുന്നുണ്ട്. ആദ്യ പകുതിയിൽ ഏറെ സ്ക്രീൻ സ്പേസ് കിട്ടിയ ഗൗതം മേനോന് 2-ാം പകുതിയിൽ അത്രത്തോളം പരിഗണന ലഭിക്കാതെ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും 2-ാം പാതി ഈ ഒരു നാൾവർ സംഘത്തിന്റെ കയ്യിലാണ് എന്ന് തന്നെ പറയാം. മസാല കോഫി സംഗീതം നൽകിയ മികവുറ്റ ഗാനങ്ങളും ഈ ഒരു സിനിമയിലുണ്ട് കേട്ടോ. എല്ലാ ഗാനങ്ങളും ചിത്രത്തിന്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്നവയുമാണ്. ഇമോഷൻസും പാർട്ടി മൂഡുമെല്ലാം വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹർഷവർദ്ധൻ രമേശ്വർ ഒരുക്കിയിട്ടുള്ള പശ്ചാത്തല സംഗീതം സിനിമയെ നല്ല രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ചിത്രത്തെ കളർഫുള്ളാക്കി നിർത്തുന്നതിൽ ഛായാഗ്രഹണത്തിനുള്ള പങ്കും ചെറുതൊന്നുമല്ല. ചെന്നൈ, ഗോവ, ഡൽഹി എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു നല്ല എന്റർടൈനർ എന്ന നിലയിൽ ദുൽഖർ ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം. 2.5 മണിക്കൂർ സമയത്തെ കുറിച്ച് ചിന്തിക്കാതെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി മൂവി തന്നെയാണ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Flatboard.
1: കണ്ടും കണ്ടും കൊള്ളയടിത്താൽ എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. സിനിമയിൽ ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തിന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഒപ്പം ഫ്രണ്ടായിട്ട് കാളി എന്ന് വിളിക്കുന്ന കലീസ്. ഇവർ രണ്ടുപേരും ആഡംബര ജീവിതം നയിക്കുന്ന രണ്ട് യുവ IT പ്രൊഫഷണലുകളാണ്. ബ്യൂട്ടീഷ്യനായ മീര സിദ്ധാർത്ഥിന്റെയും ഷെഫായ ശ്രേയ കല്ലിസിന്റെയും കാവികമാരായി മാറുകയാണ്. എന്നാൽ സിദ്ധാർത്ഥും കല്ലിസും യഥാർത്ഥത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകളിലൂടെ പണമുണ്ടാക്കുന്ന കള്ളന്മാരാണ് എന്നുള്ളത് സിനിമ കണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് യഥാർത്ഥ ലാപ്ടോപ്പുകൾ വാങ്ങുകയും അവയുടെ ഒറിജിനൽ പാർട്സുകൾ മാറ്റി വ്യാജ പാർട്സുകൾ ഘടിപ്പിച്ച ശേഷം ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്ത് പണം തിരികെ വാങ്ങുകയുമാണ് ഇവരെ ചെയ്യുന്നത്.
2: അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വെട്ട് കുത്ത് ഇതൊക്കെ ഉള്ളു സാർ. ഈ ലെവലൊന്നും പോകില്ല.
3: കറക്റ്റ് ടൈമിൽ അവൾ ലാപ്ടോപ്പിൽ നിന്ന് മാറിയത്.
2: അതെ സർ.
4: സർ, യാ, ലാപ്ടോപ്പ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തോണ്ടിരിക്കുന്നു സർ. SMS, മദർ ബോർഡ് ഇതെല്ലാം പഴയതായിരുന്നു സർ. അതുകൊണ്ട് നോർമലിനേക്കാൾ 10 times അധികം ഹീറ്റ് ആയിരുന്നു സർ. ബാറ്ററി ഇൻഫ്ലേഷനാണ് പൊട്ടിത്തെറിച്ചത് സർ.
3: പഴയതോ? വാങ്ങിയിട്ട് 10 ദിവസം പോലും ആയില്ല.
4: എന്താ സർ പറയുന്നത്? എല്ലാം പഴയതായിരുന്നു സർ.
3: ഇല്ലല്ല, ബ്രാൻഡ് ന്യൂ. പുതിയ പാക്ക് ഓപ്പൺ ചെയ്തതാ
4: അല്ലേ? എവിടെ നിന്നാ സർ വാങ്ങിയത്?

0: വി ആർ എക്സ്ട്രീംലി സോറി ഫോർ വാട്ട് റിയലി ഹാപ്പൻഡ്. സർ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യമേ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സർ ഞങ്ങളുടേത്.
1: പിന്നീട് ഈ ഒറിജിനൽ പാർട്സുകൾ വിറ്റ് ഇവർ വലിയ ലാഭവും ഉണ്ടാക്കും. ഇത്തരത്തില് വ്യാജ പാർട്സുകൾ ഘടിപ്പിച്ച ഒരു ലാപ്ടോപ്പ് നമ്മുടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള പ്രതാപ് ചക്രവർത്തിയുടെ കൈകളിൽ എത്തുകയാണ്. പ്രതാപ് ചക്രവർത്തി ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോനാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ആ ഒരു ലാപ്ടോപ്പ് എത്തുകയും അത് കത്തുകയും ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ചക്രവർത്തി ഈ വാങ്ങലിന്റെ പിന്നാമ്പുറങ്ങൾ കണ്ടെത്തുകയും സിദ്ധാർത്ഥിലേക്കും കല്ലിസിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നു. പോലീസ് തങ്ങളെ സംശയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥും കല്ലിസും കമ്പ്യൂട്ടർ തട്ടിപ്പ് നിർത്തി കാറുകൾ മോഷ്ടിക്കാൻ അങ്ങനെ പദ്ധതി ഇടുകയാണ്. എന്നാൽ ഇടയ്ക്കൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു കള്ളൻ സിദ്ധാർത്ഥിന്റെ കാമുകിയായ മീരയുടെ ബാഗ് മോഷ്ടിക്കുകയും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിനോട് കരയുകയും ചെയ്യുന്നു. ഇതിൽ കുറ്റബോധം തോന്നിയ സിദ്ധാർത്ഥ തട്ടിപ്പ് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് കല്ലിസിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തങ്ങളുടെ പണമെല്ലാം എടുത്ത് കാമുകിമാർക്കൊപ്പം ഗോവയിലേക്ക് അവർ താമസം മാറ്റുകയാണ്.
2: സർ, എല്ലാവരും ചെക്ക് പണ്ടോ? സർ, പൊണ്ണു രണ്ടുപേരും തൽക്കാലം ഇന്ത്യ വട്ടിയും മിസ് പണ്ടോ? സർ,

അവിടെ ഒരു റെസ്റ്റോറന്റും ബ്യൂട്ടി പാർലറും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ അവരങ്ങനെ പത്തുതിടുകയാണ്. എന്നാൽ DCP ചക്രവർത്തി അങ്ങനെ വെറുതെ ഒന്നും വരുന്നില്ല. അദ്ദേഹം ഗോവയിൽ എത്തുകയും അവർ താമസിക്കുന്ന ഹോട്ടൽ മുറി വളയുകയും ചെയ്യുന്നു. പോലീസ് തങ്ങളെ പിടിക്കാനാണ് വന്നതെന്ന് യുവാക്കൾ അങ്ങനെ വിചാരിക്കുകയാണ്. എന്നാൽ അവിടെ എത്തുന്നതിന് തൊട്ടുമുമ്പ് രക്ഷപ്പെട്ട രണ്ട് സ്ത്രീകളെ തിരഞ്ഞാണ് താൻ വന്നതെന്ന് ചക്രവർത്തി വെളിപ്പെടുത്തുന്നു. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് നടക്കുന്നത്. പ്രേക്ഷകരൊന്നടങ്കം ഞെട്ടിയ ഒരു ട്വിസ്റ്റ്. സിദ്ധാർത്ഥിന്റെയും കല്ലസിന്റെയും കാമുകിമാരായ മീരയും ശ്രേയയുമാണ് ആ കള്ളികൾ. തങ്ങളെ പ്രണയം നടിച്ച് പറ്റിച്ച തട്ടിപ്പുകാരികളാണ് അവരെന്നും തങ്ങളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അവർ കൂടെ നിന്നതെന്നും അങ്ങനെ സിദ്ധാർത്ഥും കല്ലസും

0: കോപം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहां जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം

0: നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: യെസ് അങ്ങനെ ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന മൂവിയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അങ്ങനെ സിദ്ധാർത്ഥും കലിസും തങ്ങളുടെ കാമുകിമാരായിട്ട് ഇത്രയും നാളും ഒപ്പം ഉണ്ടായിരുന്ന മീരയും ശ്രേയയും കള്ളികളാണ് എന്ന് മനസ്സിലാക്കിയാണ്. നല്ല രീതിയിൽ തന്നെ അവർക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ തട്ടിപ്പുകളും അവരായിട്ട് മാറ്റി തന്റെ കാമുകിമാർക്ക് വേണ്ടിയിട്ട് നല്ലവരായി മാറി പുതിയൊരു ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ അവർ പറ്റിക്കപ്പെട്ടു. പിന്നീട് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. മീരയും ശ്രേയയും പുതിയ പേരുകളിൽ ഡൽഹിയിൽ ഉണ്ടെന്നും അടുത്ത തട്ടിപ്പിന് അവർ തയ്യാറെടുക്കുകയാണ് എന്നും അവർ കണ്ടെത്തുകയാണ്.
1: ഞാനതൊക്കെ വലിച്ചെറിഞ്ഞ് നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ലേ പറടി പറ.
2: നിങ്ങളുടെ പണം 400,000 ചെലവായിട്ടുണ്ട്. 10 ഡേയ്സിൽ കൊടുത്തുള്ളൂ.
0: സിനിമയുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോടീശ്വരനായ സൂരജ് മേത്ത എന്ന ബിസിനസ്സുകാരിൽ നിന്ന് 8 കോടി രൂപയോളം തട്ടിയെടുക്കാനായിട്ട് സിദ്ധാർത്ഥും കല്ലിസും അവരുടെ കാമുകിമാരും അങ്ങനെ പദ്ധതി ഇടുന്നതാണ്. എന്തായാലും 4 കൂട്ടരും ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോ പഴയ വഴി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ അവര് ഒരു പ്ലാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ കാമുകിയായിട്ടുള്ള മീര ഇഷിത എന്ന പുതിയ പേരിൽ സൂരജ് മേത്തയുടെ യോഗ ക്ലാസ്സിൽ ചേരുകയും അയാളുമായിട്ട് സൗഹൃദത്തിലാവുകയും ചെയ്യുകയാണ്. അതേസമയം ശ്രേയ ഇയാളുടെ ഭാര്യയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്. മേത്തയുടെ ആഡംബര കാറായ റോൾസ് റോയ്സ് മുതൽ പണം സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് അങ്ങനെ മീരയുടെ ഫോണിൽ സിദ്ധാർത്ഥും കലിസും ഒരു രഹസ്യ ക്യാമറ വരെ ഘടിപ്പിക്കുന്നുണ്ട്.
3: ഇസ് ദന്തേ മേ ഹം ടോപ് 5 പൊസിഷൻ മേ ഹൈ.
1: ഈ വീഡിയോ റെക്കോർഡ് ആകുമ്പോ സബ്ടൈറ്റിൽ വന്ന പോലെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ എന്ത് സംസാരിക്കണമെന്ന്
3: മനസ്സിലാവണല്ലോ.
1: ഇവൻ എന്തായി പറയണ ഒരുമാതിരി ഞാൻ വിഞ്ഞാന്നിച്ചെ. അതെ, നീയൊക്കെ മര്യാദക്ക് ഫീൽഡ് വർക്ക് ചെയ്താ അയാൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞിട്ട് ഗൺ എടുത്ത് വെടിവെച്ചത് കണ്ടില്ലേ? ആരാണ്
4: ഡ്രഗ് ഡീലർ?
1: ഡ്രഗ് ഡീലറാ?
5: സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും എപ്പോഴാ അറിയുന്നത്.
0: ഇതിനിടയിൽ സൂരജ് മേത്ത ഒരാളെ കൊല്ലുന്നത് കാണാനിടയാണ് സിദ്ധാർത്ഥ്. അവൻ ഒരു മയക്കുമരുന്ന് മാഫിയ തലവനാണ് എന്ന് മനസ്സിലാക്കിയാണ്. മറ്റുള്ളവർ ഭയന്ന് പിന്മാറാൻ നോക്കിയെങ്കിലും തട്ടിപ്പിന് ശേഷം രാജ്യം വിടാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ബാക്കിയുള്ളവരെ കൂടി അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തെത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിചാരിച്ചതുപോലെ തന്നെ സൂരജ് മേത്തയുടെ 8 കോടി 4 പേരും ചേർന്ന് മാസ്റ്റർ പ്ലാനോടുകൂടി തട്ടിയെടുക്കുന്ന കാഴ്ചയാണ്.

0: സിനിമയുടെ അവസാന രംഗത്തിൽ ഇവർ നാലു പേരും ഇപ്പോഴും പരസ്പരം കംപ്ലീറ്റ് ആയിട്ടും സത്യസന്ധരല്ല എന്നും ഇനിയും വലിയ തട്ടിപ്പുകൾക്ക് അവർ ഒന്നിച്ചേക്കാമെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ സിനിമ അവസാനിക്കുന്നത്. തമിഴിൽ വലിയ വിജയമായി മാറിയ ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ സിദ്ധാർത്ഥിനെ ദുൽഖർ സൽമൻ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത സംവിധായകനായ ഗൗതം വാസുദേവ മേനോന്റെ വില്ലൻ സ്വഭാവമുള്ളതും എന്നാൽ കോമഡി നിറഞ്ഞതുമായ പോലീസ് വേഷവും ചിത്രത്തിന്റെ വലിയൊരു ആകർഷണം തന്നെയായിരുന്നു.
1: നിനക്ക് നന്നായി ചേരുന്നുണ്ട്, ഇഷ്ടായോ? Do you like it?
2: I love it.
1: അത് കണ്ടപ്പോഴേ നിന്നെ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് for you.
2: It'll always remind me of you.
1: That's so sweet. Thank you so much.
3: Bloody hell, you make me feel like it's new world. Not fair.
1: Thing suits you, necklace, everything.
2: Thank you.
1: Yeah. Just see. ഞാൻ പറയാലോ
0: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സമയം പോകാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ. അപ്പൊ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RJ Sultana on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ആസ്ട്രിയ FM 90 ഓരോ പ്രോഗ്രാംസും കേട്ട് കേട്ടതാ ഇപ്പൊ നമ്മൾ ടേക്ക് എ ബ്രേക്കിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണല്ലോ. അപ്പൊ ഇന്നിനി എന്തായാലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കേട്ടറിയുവാനുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ വെറും 6 ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരെ കുഴക്കിയിരുന്ന ക്യാപ്ച IRCTC വെബ്സൈറ്റിൽ നിന്ന് പുറത്തേക്കാണ് കേട്ടോ. IRCTC പുതിയ വെബ്സൈറ്റ് വഴി 8 ക്ലിക്കുകൾ കൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ക്ലിക്ക് മതിയാകും. അനാവശ്യ പോപ്പുകളും മിന്നിമറിയുന്ന ഗ്രാഫിക്സുകളും ഉൾപ്പെടെ ടിക്കറ്റ് ബുക്കിംഗിനിടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഒഴിവാക്കും. എല്ലാ ക്ലാസുകളിലെയും സീറ്റ് ലഭ്യത ഒരുമിച്ച് കാണാനാകുമെന്നതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങളുടെ എണ്ണം കുറച്ചതും ബുക്കിംഗ് വേഗത്തിലാക്കാനും സഹായിക്കും. കഴിഞ്ഞ മാസം ആദ്യം ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിക്കുന്നതിനിടെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ക്യാപ്ച കുരുക്കഴിക്കാമോ എന്ന് മന്ത്രിയോട് ചോദിച്ചത്. IRCTCയും സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസും ചേർന്ന് 10 തന്നെ വെബ്സൈറ്റിന്റെ ബീറ്റ വേർഷൻ MNIT വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഉപയോഗിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അവ കൂടി ചേർത്ത് പുതുക്കിയ IRCTC പോർട്ടൽ വൈകാതെ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതുവരെ നിലവിലെ രീതിയിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളല്ല, മനുഷ്യനാണെന്ന് ഉറപ്പാക്കാനാണ് ക്യാപ്ച നിർബന്ധമാക്കിയിരുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വീട് റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: പാകം ചെയ്യാതെ ചിക്കൻ എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നറിയാമോ? ഇനി മുതൽ ഈ തെറ്റുകൾ ചെയ്യരുത്. ചിക്കൻ ഇല്ലാത്ത ഒരു ഉച്ചഭക്ഷണമോ ഞായറാഴ്ചയോ പലർക്കും ചിന്തിക്കാനാകില്ല. കറിയായും ഫ്രൈ ആയും റോസ്റ്റായും ബിരിയാണിയായും ചിക്കൻ പല വിധത്തിൽ പാകം ചെയ്ത് കഴിക്കാറുണ്ട്. സമയം ലാഭിക്കാനും ഓഫറുകൾ പ്രയോജനപ്പെടുത്താനുമായി പലരും ചിക്കൻ ബൾക്കായി വാങ്ങി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കുന്ന പതിവുമുണ്ട്. എന്നാൽ പാകം ചെയ്യാത്ത ചിക്കൻ എത്ര ദിവസം വരെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്ന കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് സത്യം. ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്ടീരിയ വളരാനും ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാനും സാധ്യതയുള്ളതിനാൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. പാകം ചെയ്യാത്ത ചിക്കൻ സാധാരണ ഫ്രിഡ്ജിലെ ചില്ലർ ഭാഗത്തിൽ 1 മുതൽ 2 ദിവസം വരെ മാത്രമാണ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശുപാർശ ചെയ്യുന്നത്. അതായത് ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കണം അളവ്. 18 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഫ്രീസറിൽ ചിക്കൻ മാസങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും. മുഴുവൻ കോഴി ഏകദേശം 1 വർഷം വരെയും കഷ്ണങ്ങളാക്കിയ ചിക്കൻ 9 മാസം വരെയും കീമയാക്കി ചിക്കൻ 3 മുതൽ 4 മാസം വരെയും മികച്ച ഗുണനിലവാരത്തിൽ നിലനിൽക്കും. അതുപോലെ തന്നെ ചിക്കൻ സൂക്ഷിക്കുമ്പോൾ അത് വായു കയറാത്ത ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറിലോ ഫ്രീസർ ബാഗിലോ അടച്ചു വയ്ക്കണം. പാക്കറ്റിൽ വാങ്ങിയ തീയതിയും സൂക്ഷിച്ച തീയതിയും രേഖപ്പെടുത്തുന്നതും നല്ല ശീലമാണ്. ചിക്കനിൽ നിന്ന് വരുന്ന നീര് മറ്റ് ഭക്ഷണങ്ങളിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ ഫ്രിഡ്ജിന്റെ താഴത്തെ ഷെൽഫിലാണ് വെക്കേണ്ടത്. അല്ലാത്ത പക്ഷം മറ്റ് ഫുഡ് ഐറ്റംസിലേക്കും ബാക്ടീരിയ പകരാൻ സാധ്യതയുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്ത ചിക്കൻ ഒരിക്കലും അടുക്കള മേശപ്പുറത്ത് മണിക്കൂറുകളോളം വെച്ച് ഉരുക്കരുത്. ഏറ്റവും സുരക്ഷിതമായ മാർഗം ഫ്രീസറിൽ നിന്നും മാറ്റി ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് ഐസ് ഉരുക്കിയെടുക്കാം. തണുത്ത വെള്ളത്തിൽ അടച്ച പാക്കറ്റോടെ ഉരുക്കുകയോ ചെയ്യാം. ഐസ് കളഞ്ഞ ചിക്കൻ വീണ്ടും ഫ്രീസറിൽ വെക്കുന്നതും ഒഴിവാക്കണം. ചിക്കനിൽ അസാധാരണമായ ദുർഗന്ധം, ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം, നിറവ്യത്യാസം എന്നിവ കണ്ടാൽ അത് ഉപയോഗിക്കാനേ പാടില്ല. പാകം ചെയ്യുമ്പോൾ ചിക്കന്റെ ഉൾഭാഗം നന്നായി വെന്തോ എന്ന് ഉറപ്പാക്കുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ശരിയായ താപനിലയിൽ സൂക്ഷിക്കുകയും ശുചിത്വത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ചിക്കൻ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ബൾക്കായി വാങ്ങുമ്പോൾ എത്രയും വേഗം ചെറിയ പാക്കറ്റുകളാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയും ആവശ്യത്തിന് മാത്രം പുറത്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്തതാണ് ഏറ്റവും നല്ല രീതി. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ത്യയിൽ മിക്ക ദിവസങ്ങളിലും വെയിലാണല്ലോ, പക്ഷെ 90% ആളുകൾക്കും വൈറ്റമിൻ ഡി കുറവുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കേൾക്കാം. വർഷത്തിൽ മിക്ക ദിവസവും സൂര്യപ്രകാശം ലഭിക്കുന്ന നമ്മുടെ രാജ്യത്ത് 90% ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നതാണ് ആരോഗ്യരംഗത്തെ വലിയ വിരോധാഭാസങ്ങളിൽ ഒന്ന്. ചർമ്മത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി. എന്നിട്ടും ഇന്ത്യയിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ടുകയാണ് പ്രായഭേദമന്യേ ഭൂരിഭാഗം ജനങ്ങളും. അസ്ഥികളുടെ ആരോഗ്യം, പേശികളുടെ ശക്തി, പ്രതിരോധ ശേഷി, മാനസിക ആരോഗ്യ നിയന്ത്രണം എന്നിവ നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ഡി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുമുണ്ട്. ആധുനിക ഇന്ത്യൻ ജീവിതശൈലിയിൽ നമ്മൾ പലപ്പോഴും ഓഫീസുകൾ, എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലങ്ങൾ, വീടുകൾ അല്ലെങ്കിൽ കാറുകൾ എന്നിവയ്ക്കുള്ളിൽ സമയം ചെലവഴിക്കുകയാണ്. ഇനി പുറത്തേക്കിറങ്ങിയാലും സൺസ്ക്രീൻ, കുട, ശരീരം മുഴുവനായി മൂടുന്ന വസ്ത്രം, മലിനീകരണം എന്നിവയെല്ലാം ചർമ്മത്തിലെത്തുന്ന അൾട്രാവയലറ്റ് ബി വികിരണത്തിന്റെ അളവ് കുറയ്ക്കും. തൽഫലമായി വെയിൽ കൂടുതലുള്ള ദിവസങ്ങളിൽ പോലും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് കുറയുകയാണ്. ചർമ്മത്തിന്റെ നിറവും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യക്കാർക്ക് പൊതുവെ ഇരുണ്ട ചർമ്മ നിറമായിരിക്കും. അതിൽ മെലാനിൻ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുകയാണ്. മെലാനിൻ ദോഷകരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുമുണ്ട്. പക്ഷെ ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ നമ്മൾ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കേണ്ടി വന്നേക്കാം. ലക്ഷണങ്ങൾ വ്യക്തമായി പ്രകടമാകാത്തത് മൂലം വൈറ്റമിൻ ഡിയുടെ കുറവ് പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട്. ഈ കുറവ് ചിലപ്പോൾ നിരന്തരമായ ക്ഷീണം, പേശി ബലഹീനത, നടുവേദന, കുറഞ്ഞ ഊർജനില, പതിവ് അണുബാധകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാം. ഈ ലക്ഷണങ്ങൾ സാധാരണമായതിനാലും പല വ്യത്യസ്ത അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നതിനാലും ആളുകൾ പലപ്പോഴും അവയെ അവഗണിക്കുന്നുണ്ട്. എന്നാൽ കാലക്രമേണ ഇത് കൂടുതൽ ഗുരുതരമാകുമ്പോഴാണ് പലരും കാരണം കണ്ടെത്തുന്നത്. ഭക്ഷണക്രമം വഴി വൈറ്റമിൻ ഡിയുടെ കുറവ് നികത്താൻ കഴിയുമോ എന്നത് പലപ്പോഴും ഉയരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അത് സാധിക്കില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുട്ടയുടെ മഞ്ഞക്കരു, കൊഴുപ്പുള്ള മത്സ്യം, പോഷക സമൃദ്ധമായ പാൽ, കൂൺ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ചെറിയ അളവിൽ മാത്രമാണ്. അതേസമയം ശരിയായ പരിശോധനയോ ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ ഇല്ലാതെ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കാനും പാടില്ല. ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രക്തപരിശോധനയിലൂടെ മാത്രമേ സപ്ലിമെന്റുകൾ ആവശ്യമുണ്ടോ എന്നും എത്ര അളവിൽ ആവശ്യമാണെന്നും പറയാൻ കഴിയൂ. നല്ല ആരോഗ്യത്തിലേക്കുള്ള കുറുക്കു വഴിയായിട്ടല്ല, മറിച്ച് മെഡിക്കൽ മാർഗനിർദ്ദേശ പ്രകാരമാണ് സപ്ലിമെന്റുകൾ കഴിക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇപ്പൊ എങ്ങനെയാണ് സപ്ലിമെന്റുകൾ കഴിക്കേണ്ടത് എന്നതിനെയൊക്കെ പറ്റി അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റൻസ് ഫീച്ചർ ഭയപ്പെടുന്നവരുണ്ടോ? എങ്കിൽ ബാ കേക്കാം. യുവതലമുറയുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം വൻ മാറ്റങ്ങളോടെ ഇൻസ്റ്റൻസ് എന്ന പേരിട്ടിരിക്കുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ സംവിധാനം ഉപയോക്താക്കൾക്ക് കൂടുതൽ ലളിതമായും സ്വാഭാവികമായും ചിത്രങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് സ്വകാര്യ ചിത്രങ്ങളും മറ്റ് അബദ്ധത്തിൽ സെൻഡ് ആകാൻ സാധ്യതയുണ്ടെന്ന് ഭയമുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ആപ്പിലെ ഇൻബോക്സിനുള്ളിൽ ലഭ്യമാകുന്ന ഈ ഫീച്ചറിനെ പുറമെ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഇൻസ്റ്റൻസ് ആപ്പും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. May 13 മുതൽ ഈ സേവനം ആഗോളതലത്തിൽ ലഭ്യമായി തുടങ്ങിയിരുന്നു. ഇനി എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നിമിഷങ്ങൾ യാതൊരുവിധ എഡിറ്റിംഗും ഫിൽറ്ററുകളും ഇല്ലാതെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇൻസ്റ്റൻസ് ഫീച്ചറിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഇൻബോക്സിലെ മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിന്റെ താഴെ വലതുഭാഗത്തായി കാണുന്ന ഫോട്ടോകളുടെ മിനി സ്റ്റാക്ക് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എഡിറ്റിംഗോ അതുമില്ല. സ്റ്റോറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഫോട്ടോ എടുത്ത ശേഷം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ക്യാപ്ഷനുകൾ ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് തന്നെ നൽകണം. അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്ന ചിത്രങ്ങൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോ നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യുന്നവർക്കോ മാത്രമേ ഈ ചിത്രങ്ങൾ അയക്കാൻ സാധിക്കുള്ളൂ. സുഹൃത്തുക്കൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തനിയെ അപ്രത്യക്ഷമാകും. പരമാവധി 24 മണിക്കൂർ മാത്രമേ ഇവ ഇൻബോക്സിൽ ഉണ്ടാകൂ. അതുപോലെ തന്നെ അബദ്ധത്തിൽ അയച്ചാലോ അൺഡു ചെയ്യാം, സ്ക്രീൻഷോട്ടോ അതൊന്നും നടക്കൂല. ഫോട്ടോ എടുത്ത ഉടൻ തന്നെ അബദ്ധത്തിൽ ഷെയർ ചെയ്യപ്പെട്ടാൽ അത് തിരിച്ചു വിളിക്കാൻ പ്രത്യേക അൺഡോ ബട്ടൺ ലഭ്യമാണ്. സുഹൃത്തുക്കൾ കാണുന്നതിന് മുൻപ് ഇത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഉപയോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തി ഇൻസ്റ്റൻസ് വഴി അയക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകളോ സ്ക്രീൻ റെക്കോർഡിംഗുകളോ എടുക്കാൻ സാധിക്കില്ല എന്ന വലിയ സുരക്ഷാ കവചവും ഇൻസ്റ്റാഗ്രാം ഒരുക്കിയിട്ടുണ്ട്. നാം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ ഒരു വർഷം വരെ പ്രൈവറ്റ് ആർക്കൈവിൽ സൂക്ഷിക്കപ്പെടും. ഇവ പിന്നീട് സ്റ്റോറികളിലായി റീഷെയർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കായി കടുത്ത നിയന്ത്രണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൗമാരക്കാരായ ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കായി മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ ഇതിലും ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടികൾ ഈ ആപ്പ് ആദ്യമായി ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയവും ഇൻസ്റ്റാഗ്രാമിന്റെ ദൈനംദിന സമയപരിധിക്കുള്ളിൽ കണക്കാകും. രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ നോട്ടിഫിക്കേഷനുകൾ മ്യൂട്ട് ചെയ്യപ്പെടുന്ന സ്ലീപ്പ് മോഡ് ഇതിലും ബാധകമായിരിക്കും. അതുപോലെ തന്നെ ശല്യമാണെങ്കിൽ പൂർണ്ണ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഈ പുതിയ ഫീച്ചർ താല്പര്യമില്ലെങ്കിൽ ഇത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മൾ ഈ മലയാളികൾക്ക് ഈ മീൻ എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആണല്ലേ. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കടയിലൊക്കെ പോകുന്ന ടൈമില് ഫ്രഷ് മീൻ ആണോ അല്ലയോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലോട് ഇങ്ങനെ ഓടിപ്പോകാറുണ്ട്. എന്നാൽ ഫ്രഷ് മീൻ വാങ്ങാൻ അറിയാവൂ, ഇല്ലെങ്കിൽ ഈ 5 എളുപ്പ വഴികൾ മാത്രം ഫോളോ ചെയ്താൽ മതി, ഇനി പറ്റിക്കപ്പെടില്ല. നിങ്ങൾ വാങ്ങുന്ന മീൻ നല്ലതാണോ ചീത്തയാണോ ഇനി ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. തിരക്ക പിടിച്ച് വാങ്ങുമ്പോൾ പലപ്പോഴും ഇത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടാകും പലരും മീൻ വാങ്ങുന്നത്. എന്നാൽ ചിലപ്പോൾ അവർ പറ്റിക്കപ്പെട്ടേക്കാം. മിക്കവരും കച്ചവടക്കാരന്റെ വാക്ക് കേട്ടാണ് മീൻ വാങ്ങുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെയുമല്ല. പരിചയ സമ്പന്നരായ ആളുകൾ ഒരിക്കലും അതിന് മുതിരാറില്ല. പകരം അവർ സ്വന്തം കണ്ണുകളെയും മൂക്കിനെയും തൊട്ടറിയലുകളെയുമാണ് വിശ്വസിക്കുന്നത്. സാധാരണയായി തിരക്കേറിയ ചന്തകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിലെ സീ ഫുഡ് കൗണ്ടറുകളിൽ നിന്നോ മീൻ വാങ്ങുമ്പോൾ അത് ഫ്രഷ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഏറെ ഉപകാരപ്രദമാണ്. ഫ്രഷ് അല്ലാത്ത സാധനങ്ങൾ ഒരിക്കലും മികച്ച ഗുണം നൽകില്ല. നല്ല ഫ്രഷ് മീൻ മികച്ച രുചി നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അവയ്ക്ക് നല്ല ഉറപ്പുണ്ടാകും, നന്നായി വേവുകയും ചെയ്യും. കൂടാതെ ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത് മൂലമുള്ള കേടുപാടുകൾ ഇവയ്ക്കുണ്ടാകില്ല. നല്ല മീൻ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ നിങ്ങൾ ഒരു ഷെഫോ മീൻപിടുത്തക്കാരനോ ആകേണ്ടതില്ല. ഇനി എങ്ങനെയാണ് അത് എളുപ്പത്തിൽ കണ്ടെത്താവുന്നല്ലേ, പറഞ്ഞുതരാം. മീനിന്റെ പഴക്കം പെട്ടെന്ന് വിളിച്ചോതുന്ന ഒന്നാണ് അതിന്റെ കണ്ണുകൾ. ഫ്രഷ് മീനുകളുടെ കണ്ണുകൾ തിളക്കമുള്ളതും തെളിഞ്ഞതുമായിരിക്കും. മാത്രമല്ല അവ നേരിയ രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാകും. ജീവനുള്ള മീനുകളുടേത് പോലെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നവയായിരിക്കും ഇവ. എന്നാൽ സമയം കടന്നു പോകും തോറും കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെടും. അവ മങ്ങുകയും ചാരനിറമാകുകയും ചെയ്യും. മീനിന്റെ കണ്ണുകൾ കൊഴിഞ്ഞതോ മിൽക്കി വൈറ്റ് നിറത്തിലോ ആണെങ്കിൽ ആ മീൻ വിചാരിച്ചതിലും കൂടുതൽ പഴകിയതാണെന്ന് ഉറപ്പിക്കാം. എത്രത്തോളം തെളിഞ്ഞതാണോ കണ്ണുകൾ അത്രത്തോളം ഫ്രഷ് ആണ് മീൻ. മറ്റൊന്നാണ് ചുവന്ന ചെകിള. മിക്കവരും മീനിന്റെ ചെകിള പരിശോധിക്കാൻ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഫ്രഷ്നെസ് അറിയാൻ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒന്നാണിത്. കച്ചവടക്കാരൻ അനുവദിക്കുകയാണെങ്കിൽ മീനിന്റെ ചെകിളപ്പൂക്കൾ ചെറുതായൊന്ന് പൊക്കി നോക്കുക. നല്ല ഫ്രഷ് മീനാണെങ്കിൽ ചെകിളകൾക്ക് നല്ല ചുവപ്പ് നിറമോ കടും പിങ്ക് നിറമോ ഉണ്ടാകും. ഒപ്പം സ്വാഭാവികമായ ഈർപ്പവും കാണാം. എന്നാൽ പഴകും തോറും ഈ നിറം മങ്ങി ചാര നിറമോ തവിട്ട് നിറമോ ആകുകയും വരണ്ടുണങ്ങുകയും ചെയ്യും. ചെകിളപ്പൂക്കൾ ഇങ്ങനെ കണ്ടാൽ മീനിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. അടുത്തതാണ് തൊട്ടു നോക്കുമ്പോൾ അമർന്നു പോകുന്നത്. മീനിന്റെ ശരീരത്തിൽ ചെറുതായൊന്ന് വിരൽ അമർത്തി നോക്കുന്നത് വഴി അതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രഷ് മീനിന്റെ മാംസളമായ ഭാഗത്ത് വിരൽ അമർത്തിയാൽ അത് നല്ല ഉറപ്പുള്ളതായിരിക്കുകയും വിരലെടുക്കുമ്പോൾ തന്നെ പഴയ പടിക്കാവുകയും ചെയ്യും. എന്നാൽ മാംസം വല്ലാതെ അമരുകയോ വിരൽ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴി അങ്ങനെ തന്നെ കിടക്കുകയോ ചെയ്താൽ മീൻ ചീത്തയായി തുടങ്ങി എന്നാണ് അർത്ഥം. മീനിന്റെ ഗുണവും രുചിയും എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അടുത്തതാണ് തിളങ്ങുന്ന ചർമ്മം. ഒരു ഫ്രഷ് മീൻ കാണുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ പിടിച്ചെടുത്തതേയുള്ളൂ എന്ന് തോന്നണം. അതിന്റെ ചർമ്മം സ്വാഭാവികമായി തിളങ്ങുന്നതും ഈർപ്പമുള്ളതുമായിരിക്കണം. ചെതമ്പലുകൾ ശരീരത്തോട് ചേർന്ന് ഇളകാത്ത വിധത്തിലായിരിക്കണം. മീൻ പഴകും തോറും ഈ തിളക്കം നഷ്ടപ്പെടും. ചർമ്മം മങ്ങുകയോ നിറം മാറുകയോ അസാധാരണമായ രീതിയിൽ വഴക്കിലുള്ളതാവുകയോ ചെയ്യാം. ചെതമ്പലുകൾ എളുപ്പത്തിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. നേരിയ ഈർപ്പം സ്വാഭാവികമാണെങ്കിലും അമിതമായ വഴുക്കൽ മീൻ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെച്ചതാണെന്നതിന്റെ മുന്നറിയിപ്പാണ്. അടുത്തതാണ് അസഹനീയമായ മണം. പലരും വിചാരിക്കുന്നത് മീനായാൽ കടുത്ത മണമുണ്ടാകും എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നല്ല ഫ്രഷ് മീനുകൾക്ക് കടൽ തീരത്തെ അനുസ്മരിപ്പിക്കുന്ന നേരിയൊരു മണം മാത്രമേ ഉണ്ടാകൂ. മീൻ പഴകും തോറും ബാക്ടീരിയകൾ അതിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കാൻ തുടങ്ങുകയും അത് രൂക്ഷമായ ദുർഗന്ധത്തിന് കാരണമാകുകയും ചെയ്യും. മീൻ മണക്കുമ്പോൾ വല്ലാതെ അസഹനീയമായോ പുളിച്ച മണമോ തോന്നിയാൽ ആ മീൻ വാങ്ങാതിരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ എന്തായാലും ഈ കേട്ട ഇൻഫോർമേഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആയി കാണും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ത്യക്കാരെ ഈ ശീലം പഠിപ്പിച്ചത് വിദേശികളാണത്രേ. ഏതാണെന്നല്ലേ, ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ പ്രഭാതം തുടങ്ങുന്നത് തന്നെ അടുക്കളയിൽ നിന്ന് ഉയരുന്ന ഏലത്തിന്റെയും ഇഞ്ചിയുടെയും സുഗന്ധത്തോടൊപ്പമാണ്. തിളച്ചു മറിയുന്ന പാലിന്റെയും തേയിലപ്പൊടിയുടെയും ആ കൂട്ട് വെറും ഒരു പാനീയമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വികാരമാണ്. ഇന്ന് ഇന്ത്യയുടെ ദേശീയ മുഖമുദ്രയായി മാറിയ ഈ പാൽചായയുടെ പാരമ്പര്യത്തിന് പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിദേശാധിപത്യത്തിന്റെ കൗതുകമുണർ അധ്യായങ്ങളും ഉണ്ട്. തേയിലയുടെ ഇന്ത്യൻ ചരിത്രം എന്ന് കേട്ടാലോ അധിനിവേശത്തിന്റെ കയ്പും മധുരവും. യെസ്, ലോകത്തിന്റെ ഏത് കോണിലും ചായപ്രേമികളെ കാണാൻ സാധിക്കും. ഓരോ നാട്ടിലും അത് തയ്യാറാക്കുന്ന രീതികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എങ്കിലും അടിസ്ഥാന ചേരുവ തേയില തന്നെയാണ്. ചിലർ നാരങ്ങാ നീരും പുതിനയും ചേർത്ത് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ തേയില വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്നു. എന്നാൽ ചായയിലേക്ക് പാലും പഞ്ചസാരയും ഒഴിച്ച് അതിനെ തികച്ചും സവിശേഷമായ ഒരു ഇന്ത്യൻ പാനീയമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 19th century ബ്രിട്ടീഷുകാർ ചൈനയുമായുള്ള തേയില വ്യാപാര കുത്തക തകർന്നതിനെ തുടർന്നാണ് ഇന്ത്യയിൽ വ്യാപകമായി തേയില കൃഷി ആരംഭിക്കുന്നത്. ആസമിലെയും ഡാർജിലിംഗിലെയും കുന്നിൻ ചരിവുകളിൽ അവർ തോട്ടങ്ങൾ വെച്ചു പിടിപ്പിച്ചു. എന്നാൽ തുടക്കത്തിൽ ഈ ചായ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. അത് പൂർണ്ണമായും ബ്രിട്ടീഷ് ഉന്നത കുലജാതകർക്ക് ആസ്വദിക്കാനും വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുമുള്ള ഒരു ആഡംബര വസ്തു മാത്രമായിരുന്നു. ചൈനയിൽ അത് ശുദ്ധതയുടെ പ്രത്യേകമാണ്, ബ്രിട്ടനിൽ അത് ആഭിജാതിത്യത്തിന്റെ അടയാളമാണ്. എന്നാൽ ഇന്ത്യയിൽ എത്തുമ്പോൾ ചായ സുഗന്ധ വ്യഞ്ജനങ്ങളും പാലും ചേർന്ന് വികാരമായി മാറുന്നു. ഇനി പാലും പഞ്ചസാരയിലോട്ട് കടക്കാനാണെങ്കിൽ 20th century തുടക്കത്തിൽ ഇന്ത്യൻ വിപണിയിൽ തേയിലയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ ഒരു പുതിയ വിപണന തന്ത്രം ആവിഷ്കരിച്ചു. കൈപ്പേറിയ ബ്ലാക്ക് ടീ കുടിക്കാൻ മടിച്ച ഇന്ത്യക്കാരെ ആകർഷിക്കാൻ അവർ ചായയിൽ പാലും പഞ്ചസാരയും ചേർക്കാൻ നിർദ്ദേശിച്ചു. ഇന്ത്യക്കാർക്ക് പാൽ എന്നത് പണ്ടേ സുപരിചിതവും പവിത്രവുമായ ഒന്നായിരുന്നു. അതിനാൽ ഈ പുതിയ കൂട്ടിന് പെട്ടെന്ന് തന്നെ സ്വീകാര്യത വർദ്ധിച്ചു. എന്നാൽ ഇന്ത്യക്കാർ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. വിദേശികൾ പഠിപ്പിച്ച ആ ശീലത്തെ അവർ സ്വന്തം തനിമയിലേക്ക് പരിവർത്തിപ്പിച്ചു. വെറും പാലും പഞ്ചസാരയും മാത്രമല്ല, തങ്ങളുടെ അടുക്കളകളിലെ ഔഷധ കൂട്ടുകളായി ഇഞ്ചി, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവയും അവർ ചായയിലേക്ക് ചേർത്തു. അങ്ങനെയാണ് ലോക പ്രശസ്തമായ ഇന്ത്യൻ മസാല ചായ പിറവിയെടുക്കുന്നത്. ചായ വെറും ഒരു പാനീയം എന്നതിലുപരി ശരീരത്തിന് ഉന്മേഷവും ആശ്വാസവും നൽകുന്ന ഒരു അമൃതായി മാറി. ഇനി ചായക്കടകളുടെ വിപ്ലവത്തിലോട്ട് വരാനാണെങ്കിൽ 20th century മധ്യത്തോടെ ചായ ഇന്ത്യൻ ജനജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറി. റെയിൽവേ ശൃംഖലകളുടെ വികസനം ചായയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചു. ഓരോ സ്റ്റേഷനുകളിലും ഉയർന്നു കേട്ട് ചായ ഗരം ചായ എന്ന് വിളി ഇന്ത്യയുടെ തന്നെ സ്പന്ദനമായി മാറി. കലാലയ മാറ്റങ്ങളിലും തൊഴിലിടങ്ങളിലും ഗ്രാമങ്ങളിലെ ചായക്കടകളിലും ചായ ഒരു വിപ്ലവമായി പടർന്നു. ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചകൾ നടത്തുന്ന വേദികളായി ചായക്കടകൾ രൂപാന്തരപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ തെരുവ് മൂലകളിലെ ചായക്കടകൾ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യൻ അതിഥി സൽക്കാരത്തിന്റെയും വൈവിധ്യത്തിന്റെയും ജീവിക്കുന്ന പ്രതീകങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചായയെ സമീപിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ചൈനയിലും ജപ്പാനിലും ഉള്ളവർക്ക് സാധാരണയായി പാലോ പഞ്ചസാരയോ ചേർക്കാതെ ഇലകളുടെ തനത് രുചിയിൽ ചായ ആസ്വദിക്കാനാണ് ഇഷ്ടം. അതേസമയം വളരെ കുറഞ്ഞ അളവിൽ മാത്രം പാൽ ചേർത്താണ് ബ്രിട്ടനിലുള്ളവർ ചായ കുടിക്കുന്നത്. പലപ്പോഴും ഹെർബൽ അല്ലെങ്കിൽ ഫ്രൂട്ട് ചായകളോടാണ് യൂറോപ്പിലുള്ളവർക്ക് താല്പര്യം. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ലാഭത്തിനായി ഇന്ത്യയിൽ നട്ടുവളർത്തിയ തേയിലച്ചെടികൾ ഇന്ന് ഇന്ത്യക്കാരുടെ ആത്മാവിന്റെ ഭാഗമാണ്. പുറത്തുനിന്ന് വന്ന് എന്തിനേയും തനതാക്കി മാറ്റിയെടുക്കാനുള്ള ഇന്ത്യയുടെ അപാരമായ സാംസ്കാരിക ശേഷിയുടെ മികച്ച ഉദാഹരണമാണ് നമ്മൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് പാൽ ചായയും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana on Astraya FM 99.9. നാട്ടാർക്കൊപ്പം നിർമ്മിത ബുദ്ധി രംഗത്തെ ഭീമന്മാരായ ഓപ്പൺ AI ഏറ്റവും പുതിയതും അത്യാധുനികവുമായ മോഡലിന്റെ സുരക്ഷാ പരിശോധനയ്ക്കായി വൻ തുക വാഗ്ദാനം ചെയ്തു. രംഗത്ത് തങ്ങളുടെ പുതിയ സുരക്ഷാ പരീക്ഷണങ്ങളുടെ ഭാഗമായി കമ്പനിയുടെ ഏറ്റവും പുതിയ AI മോഡൽ ആയ GPT 5.6 സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താൻ സുരക്ഷാ ഗവേഷകരെയും എത്തിക്കൽ ഹാക്കർമാരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് കമ്പനി. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്ക് $50,000 വരെയാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പ്രശസ്തമായ ബയോബഗ് ബൗണ്ടി പ്രോഗ്രാം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം. മുൻപ് GPT 5.5 പതിപ്പിനായി പ്രഖ്യാപിച്ചിരുന്ന $25,000 സമ്മാനത്തുകയാണ് ഇപ്പോൾ പുതിയ മോഡലായ GPT 5.6 എത്തിയപ്പോൾ ഇരട്ടിയാക്കി $50,000 ഉയർത്തിയിരിക്കുന്നത്. എന്താണ് ഓപ്പൺ AI ഇതിലൂടെ ലക്ഷ്യം െന്ന് കേട്ടാലോ, കേവലം ഒറ്റത്തവണ മാത്രം പ്രവർത്തിക്കുന്ന സാധാരണ പ്രോംപ്റ്റ് ട്രിക്കുകളോ താൽക്കാലിക ബഗുകളോ അല്ല ഓപ്പൺ AI ഇതിലൂടെ തിരയുന്നത്. പകരം AI മോഡലിലെ ബയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനങ്ങളെ പൂർണ്ണമായി മറികടക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സൽ ജയിൽ ബ്രേക്ക് സാങ്കേതിക വിദ്യകളാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. വിവിധ ചാറ്റുകളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഒരുപോലെ മോഡലിന്റെ ബയോ സേഫ്റ്റി പ്രതിരോധങ്ങളെ തകർക്കാൻ ശേഷിയുള്ള വഴികൾ കണ്ടെത്തുകയാണ് ഗവേഷകരുടെ ദൗത്യം. ഇത്തരം വലിയ സുരക്ഷാ പാളിച്ചകൾ കണ്ടെത്തുന്നവർക്കാണ് പരമാവധി തുകയായ $50,000 ലഭിക്കുക. എന്നാൽ വലിയ വീഴ്ചകൾക്ക് പുറമെ ചെറിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും പോരായ്മകളും കണ്ടെത്തുന്നവർക്കും നിരാശപ്പെടേണ്ടി വരില്ല. അവർ കണ്ടെത്തുന്ന സുരക്ഷാ വീഴ്ചയുടെ ആഘാതവും ഗുണനിലവാരവും വിലയിരുത്തി നിശ്ചിത തുകകൾ ഭാഗിക പ്രതിഫലമായി നൽകുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിനായി ആർക്കൊക്കെ അപേക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് ചോദിച്ചാൽ, സാങ്കേതിക വിദ്യയിലും AI സുരക്ഷയിലും താല്പര്യമുള്ള ആർക്കും ഈ പ്രോഗ്രാമിൽ പങ്കാളികളാകാം. ഇതിനായി ഓപ്പൺ AIയുടെ ഔദ്യോഗിക ബയോബഗ് ബൗണ്ടി പേജിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർ ചില വിവരങ്ങൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് അപേക്ഷകന്റെ പേരും പശ്ചാത്തലവും, പിന്നെ അഫിലിയേഷൻ, നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ പഠിക്കുന്ന സർവകലാശാലയുടെ വിവരങ്ങൾ, മറ്റൊന്നാണ് എക്സ്പീരിയൻസ്. സുരക്ഷാ ഗവേഷണ മേഖലയിലും AI സാങ്കേതിക വിദ്യയിലോ ഉള്ള മുൻകാല പരിചയത്തിന്റെ വിവരങ്ങൾ നൽകണം. അടുത്തതാണ് അക്കൗണ്ടും കരാറും. പങ്കെടുക്കുന്നവർക്ക് നിർബന്ധമായും ഒരു ChatGPT അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഒപ്പം സുരക്ഷാ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനുള്ള നോൺ ഡിസ്ക്ലോഷൻ കരാറിൽ ഒപ്പിടുകയും വേണം. ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്ത് ജൂലൈ അവസാന വാരത്തോടെ അവർക്ക് പുതിയ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം നൽകും. ഇനി എന്താണ് ഈ ബഗ് ബൗണ്ടി? AI സുരക്ഷയ്ക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു തോട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. സൈബർ സുരക്ഷാ രംഗത്ത് കാലങ്ങളായി പ്രയോഗിക്കുന്ന വിജയകരമായ ഒരു രീതിയാണ് ബഗ് ബൗണ്ടി. പ്രമുഖ IT കമ്പനികൾ തങ്ങളുടെ വെബ്സൈറ്റുകളിലോ സോഫ്റ്റ്വെയറുകളിലോ ഉള്ള സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ പുറത്തുനിന്നുള്ള സ്വതന്ത്ര ഹാക്കർമാർക്ക് അവസരം നൽകുകയും അവർ കണ്ടെത്തുന്ന തെറ്റുകൾക്ക് പണം നൽകി ആ പഴുതുകൾ അടയ്ക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ ഓപ്പൺ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയും നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടറിഞ്ഞു. എനിക്ക് എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. And it's me, RJ Sultana, signing off.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ മഴ തോർന്നാലും തുള്ളി മുറിയുന്നതുപോലെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടും മനസ്സിൽ ബാക്കിയാകുന്ന ചില മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് നിശാഗന്ധിയിൽ ഞാൻ പറയുന്നത്. മഴ പെയ്ത് തോർന്നാലും മരച്ചില്ലകളിൽ നിന്നും ഇലത്തുമ്പിൽ നിന്നും താഴേക്ക് വീഴുന്ന ചില തുള്ളികളില്ലേ, അതുപോലെയാണ് ചില മനുഷ്യരും. അവർ നമ്മുടെ ലൈഫിൽ നിന്ന് എന്നോ പടിയിറങ്ങി പോയിട്ടുണ്ടാവും. വേറെ വഴികളിലൂടെ അവർ യാത്ര തുടരുന്നുമുണ്ടാവും. പക്ഷേ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു നനവായി എപ്പോഴും അവശേഷിക്കും. ഈ രാത്രിയുടെ നിശബ്ദതയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവരിപ്പോ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരുടെ ചിരി, അവർ പറഞ്ഞ ചില വാക്കുകൾ, അതൊരു തുള്ളി മഴവെള്ളം പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇറ്റു വീഴുന്നത് ആ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക സുഗന്ധമാണ്. എത്ര അനുഭവിച്ചാലും മതി വരാത്ത പുതുമഴയുടെ ഗന്ധം പോലെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പ്രണയം, അതൊരു വലിയ മഴയായിരുന്നു അല്ലേ? നമ്മുടെ ലൈഫിലേക്ക് ആർത്തുളച്ച് പെയ്ത ഒരു മഴ. പിന്നെ എപ്പോഴും ആ മഴയങ്ങ് തോർന്നുപോയി. നമ്മൾ പുതിയ കുടകൾ കണ്ടെത്തി, പുതിയ മഴകളെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ ചില രാത്രികളിൽ ഇതുപോലെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആ പഴയ മഴയുടെ ഒരു തുള്ളി നമ്മുടെ നെഞ്ചിലേക്ക് വീഴും. ഒരുപക്ഷെ വരികൾ മറന്നുപോയ ഒരു പഴയ പാട്ടിലൂടെയാകാം, അല്ലെങ്കിൽ എവിടെയോ വെച്ച് കണ്ടുമറന്ന ഒരു മുഖത്തിലൂടെയാകാം. എത്രയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ആ ഒരാൾ മാത്രം ഒരു മായാത്ത മഴത്തുള്ളിയായി ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒളിച്ചിരിപ്പുണ്ടാവും. ഒരിക്കലും തിരികെ കിട്ടില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന ചില മുമ്പരങ്ങളാണ് അതെല്ലാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയം മാത്രമല്ല കേട്ടോ, ചില സൗഹൃദങ്ങളും പെയ്തു തോർന്നിട്ടും നമ്മൾ ബാക്കിയാകുന്ന ചില മഴത്തുള്ളികളെ പോലെയാണ്. പണ്ട് സ്കൂളിലോ കോളേജിലോ ഒന്നിച്ച് നനഞ്ഞ മഴ, ഒരു കുടക്കീഴിൽ ചേർന്ന് നടന്ന ചില കൂട്ടുകാർ, അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ആ സൗഹൃദം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ്. പക്ഷെ കാലം നമ്മളെ പലയിടങ്ങളിലായി ചിതറിച്ചു. ഫോൺ കോളുകൾ കുറഞ്ഞു, മെസ്സേജുകൾ ഫോർവേഡുകളിൽ മാത്രം ഒതുങ്ങി. എങ്കിലും ലൈഫിൽ തീർത്തും ഒറ്റയ്ക്കാവുമ്പോൾ, സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ, ആ പഴയ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുഖം മനസ്സിലേക്ക് വരും. അന്നത്തെ ആ ചിരികളും തമാശകളും ഒരു മഴത്തുള്ളിയുടെ കുളിർമയോടെ നമ്മളെ തേടിയെത്തും. ദൂരങ്ങൾ ഏറെയാണെങ്കിലും ആ പഴയ സ്നേഹം എന്നും നമ്മളൊരു മഴത്തുള്ളി പോലെ എന്നും നനവേകുന്നുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: மொழிகளுமே வரியமின் மொழிகளுமே மொழியமின் சேரசல்லாபம்.
1: நிஷாகந்தி, தி க்யூன் ஆஃப் நைட்ஸ்.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുണ്ട്, അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പെട്ടെന്നായിരിക്കും, പ്രതീക്ഷിക്കാതെ പെയ്യുന്ന ഒരു വേനൽ മഴ പോലെ. വളരെ കുറച്ച് സമയം മാത്രമേ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവർ തന്ന സന്തോഷം ഒട്ടും ചെറുതായിരുന്നില്ല. ഒരുപക്ഷെ ഒരു ദീർഘദൂര യാത്രയിൽ നമ്മളോട് വിശേഷങ്ങൾ ചോദിച്ച ഒരു മനുഷ്യനാവാം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച അപരിചിതനാകാം. അവരുടെ പേരോ വിലാസമോ ഒന്നും നമുക്കറിയില്ലായിരിക്കും. അവരെ വീണ്ടും ഒരിക്കലും നമ്മൾ കണ്ടിട്ടുമുണ്ടാകില്ല. എന്നിരുന്നാലും അവരുടെ ആ നന്മ, അവർ തന്ന ഒരു പുഞ്ചിരി, അതൊരിക്കലും മാഞ്ഞു പോകില്ല. മഴ തോർന്നു പോയാലും ഇലത്തുമ്പിൽ തങ്ങി നിൽക്കുന്ന ആ ചെറിയ വെള്ളത്തുള്ളി പോലെ അവരുടെ മുഖം ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ ചുണ്ടിലും അറിയാത്തൊരു ഓർമ്മയുടെ ചിരി വിടരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകൾക്ക് വല്ലാത്തൊരു വേദനയുടെ സ്പർശമുണ്ട്. നമ്മിൽ നിന്നും എന്നേക്കുമായിട്ട് അകന്നുപോയവരെ കുറിച്ചുള്ള ചില ഓർമ്മകൾ, മരണം കവർന്നെടുത്ത പ്രിയപ്പെട്ടവർ, അവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം. ആ വലിയ മഴ എന്നേക്കുമായിട്ട് തോർന്നു കഴിഞ്ഞു. പക്ഷേ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കാണുമ്പോൾ, അവർക്കിഷ്ടമായിരുന്ന വിഭവങ്ങൾ കഴിക്കുമ്പോൾ, ചില പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ അറിയാതെ നമ്മുടെ കണ്ണു നിറയും. ആ കണ്ണുനീർ തുള്ളികൾ യഥാർത്ഥത്തിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മത്തുള്ളികളാണ്. അവരില്ലെങ്കിലും അവരുടെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മൾ അറിയുന്നുണ്ട്. ആ ഓർമ്മകൾ സങ്കടപ്പെടുത്തുമെങ്കിലും ആ നനവിൽ തന്നെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെ എത്ര എത്ര മനുഷ്യരാണ് നമ്മുടെ ലൈഫിൽ ഒരു മഴ പോലെ പെയ്തു പോയത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മഴ തോർന്നാലും നമ്മൾ ബാക്കിയാകുന്ന ചില മഴത്തുള്ളികളെ പോലെയുള്ള മനുഷ്യരെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഓർമ്മത്തുള്ളികളില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വരണ്ടതായിരിക്കും അല്ലേ? നമ്മളെ നമ്മളാക്കുന്നത് തന്നെ ഈ അനുഭവങ്ങളാണ്. കണ്ടിട്ടില്ലേ, മഴ തോർന്നു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇലകളിലെ വെള്ളത്തുള്ളികളെ തട്ടി സൂര്യപ്രകാശം തിളങ്ങുന്നത് കാണാൻ എത്ര ഭംഗിയാണല്ലേ. അതുപോലെയാണ് ഈ ഓർമ്മത്തുള്ളികൾ നമ്മുടെ ലൈഫിനെ കൂടുതൽ സുന്ദരമാക്കുകയാണ് ചെയ്യുന്നത്. ആ പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലുറന്ന ആ ചെറിയ പുഞ്ചിരി, ഹൃദയത്തിലുണ്ടാകുന്ന ആ ഒരു വിങ്ങൽ, അതാണ് ഈ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പല മനുഷ്യരെയും ഈ തിരിച്ചറിവാണ് മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, അവസാനമായിട്ട് ഒന്നു മാത്രം പറയാം. നമ്മുടെ മനസ്സിൽ ഇന്നും പെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യർ എവിടെയാണെങ്കിലും അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളവരെ ഓർക്കുന്നത് പോലെ ഒരുപക്ഷെ അവരും എവിടെയോ ഇരുന്ന് നമ്മളെ ഓർക്കുന്നുണ്ടാവും. ചില ഓർമ്മകൾ അങ്ങനെയാണ്, അവ ഒരിക്കലും മരിക്കില്ല. പെയ്തു തോർന്ന മഴയുടെ ബാക്കിയായി മണ്ണിൽ അവശേഷിക്കുന്ന ആ നനവ് പോലെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കും. പുതിയ നാളുകൾക്കായി, പുതിയ മഴകളാകുന്ന മനുഷ്യർക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Tana tana pavira mara.

0: പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിൽ ഒരപ്പോ തിക്കരി നല്ലതു പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ ദിമികിടതി മൃതത്തെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചന്ദനം മണക്കുന്ന പൂന്തോ